അയാൾ കൊടിമുടി കയറുകയാണ്. വടം കൊളുത്തുമായി ബന്ധിപ്പിച്ച് അത് മുകളിലേക്കെറിഞ്ഞ് നിശ്ചിത സ്ഥലത്ത് ഉടക്കിയിട്ട ശേഷം അതിൽ തൂങ്ങിയാണ് മുകളിലേക്ക് പോകുന്നത്. ഒരു തവണ എറിഞ്ഞപ്പോൾ അത് പാറയിടുക്കിൽ കുടുങ്ങി. അയാൾ പലതവണ വടം പിടിച്ച് വലിച്ചെങ്കിലും കൊളുത്തിന് ഒരനക്കുമില്ല. കുറെ നേരം ഇതെല്ലാം വീക്ഷിച്ച് തൊട്ടപ്പുറത്തുകൂടി മല കയറിക്കൊണ്ടിരുന്നാൾ പറഞ്ഞു, അത് വലിച്ചാൽ പോരില്ല, നിങ്ങൾ ആ വടത്തിൽ തൂങ്ങി കുറച്ചുകൂടി മുകളിലെത്തും, അപ്പോൾ കൊളുത്ത് കാണാം. അതുകൊണ്ട് തന്നെ അത് കൈകൊണ്ട് തന്നെ എടുത്തു മാറ്റി മല കയറുകയെ മാർഗമുള്ളൂ. അപ്രകാരം ചെയ്തപ്പോൾ അയാൾക്ക് കൊളുത്തെടുക്കാനും യാത്ര തുടരാനും കഴിഞ്ഞു. പ്രശ്നത്തിന് അടുത്തേക്ക് ചെന്നാൽ പരിഹാരം കുറെ കൂടി എളുപ്പമാകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 11, കൊല്ലവർഷം 1202, കന്നി 25. ഞായറാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു. പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, പോഷകാഹാരം, ആരോഗ്യം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ശൈശവവിവാഹം, ലിംഗവിവേചനം, അതിക്രമങ്ങൾ എന്നിവയിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകാനും സമൂഹത്തിൽ തുല്യ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. പൊതുവേ ബാക്കിയുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരിക്കുന്ന, ഒന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് പൊതുവേ സൺഡേ എന്ന് പറയാം അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കാണ് കേട്ടോ. ആൻഡ് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം അഥവാ ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീടുകളിലെയും നാടുകളിലെയും ലോകത്തെമ്പാടുമുള്ള കൊച്ചു പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെച്ച ഒരു ഡേ ആണ് ഇന്ന് എന്ന് പറയാം കേട്ടോ. എന്തിനാണ് ഇങ്ങനൊരു ദിനം പ്രത്യേകമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട തുല്യമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കാനായിട്ടും അവർ കാലാകാലങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് ശബ്ദം ഉയർത്താനുമായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ, പോഷകാഹാരം തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും ലോകത്തിന്റെ ഏത് കോണിലുള്ള പെൺകുട്ടികൾക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു ദിനാചരണത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഗോള് എന്ന് പറയാം. ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് 1995 ബീജിംഗിൽ വെച്ച് നടന്ന ലോക വനിതാ സമ്മേളനത്തിലാണ്. അവിടെയാണ് പെൺകുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ആദ്യമായിട്ടൊരു ആഗോള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ബീജിംഗ് ഡിക്ലറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ചരിത്രപരമായിട്ടുള്ള തീരുമാനമാണ് പിന്നീട് ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ടുള്ള വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു ലോകം പെൺകുട്ടികൾക്കും അനിവാര്യമാണെന്ന ചിന്ത ശക്തമാകുന്നത്. ഇനി 2011 December 19 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി October 11 ലോക ബാലികാ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസ്സാക്കുന്നത് കേട്ടോ. കാനഡയാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കാനഡ നടത്തിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിനുകളുടെ ഫലമായിട്ടാണ് ഈ ഒരു പ്രമേയം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2012 October 11 ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബാലികാ ദിനം ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു അല്ലെങ്കിൽ ആഘോഷിച്ചു എന്ന് പറയാട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ദിനത്തിന് ഇന്നും ഇത്രയും അധികം പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, 21st century ലോകത്തിന്റെ പല കോണുകളിലും പെൺകുട്ടികൾ വലിയ രീതിയിലുള്ള ചലഞ്ചസ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലെ. ശൈശവ വിവാഹം, പോഷകാഹാരക്കുറവ്, വിദ്യാഭ്യാസ നിഷേധം, ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ എന്നിങ്ങനെ അവർ നേരിടുന്ന പ്രതിസന്ധികളുടെ ലിസ്റ്റ് വളരെ വലുതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് ശാശ്വതമായിട്ടുള്ള സൊല്യൂഷൻ കാണുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു പെൺകുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യവും സുരക്ഷിതത്വവും നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവളുടെ കുടുംബത്തിനും വരാനിരിക്കുന്ന ഭാവി തലമുറയ്ക്കും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ആൻഡ് ഓരോ വർഷവും ഓരോരോ കോൺസെപ്റ്റുകളുമായിട്ടാണ്, അതായത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള തീമുകളിലൂടെയാണ് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിനം ഒബ്സർവ് ചെയ്യുന്നത്. പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക, അവരുടെ നേതൃത്വ പാഠവും വളർത്തുക, ഡിജിറ്റൽ ലോകത്ത് അവർക്ക് തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുക തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ കഴിവുകൾക്കും സ്വപ്നങ്ങൾക്കും യാതൊരുവിധ അതിരുകളും ഇല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് എപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിവിടെയും 100% ശരിയാണ്. ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ടും അത് യാഥാർത്ഥ്യമാക്കാനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ നൽകേണ്ടതുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുന്ന ഒരു മികച്ച സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും സമൂഹവും തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ബാലികാ ദിനാചരണങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം കൈവരികയുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സർക്കാരുകളും പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ പഠനത്തിനും ആരോഗ്യത്തിനും ഭാവിയുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി മികച്ച പദ്ധതികളാണ് ഇതിനോടകം തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ കമ്പൽസറി ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആ സ്കീമുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് കേൾക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ആദ്യത്തെ സ്കീം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായിട്ടുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അഥവാ BBBP യെ കുറിച്ചാണ്. പെൺകുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകുക എന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പേരുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് കേട്ടോ. സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാനായിട്ടാണ് ഈ ഒരു വലിയ പ്രൊജക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് കേട്ടോ. പലർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ സ്കീമിലൂടെ നേരിട്ട് പണം ലഭിക്കുമോ എന്നുള്ളത്. എന്നാൽ ഇതൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം അല്ലാത്തതുകൊണ്ട് തന്നെ നേരിട്ട് ക്യാഷ് ആയിട്ട് യാതൊരുവിധ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിലൂടെ ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം പെൺകുട്ടികളുടെ സർവൈവൽ, പ്രൊട്ടക്ഷൻ, അതുപോലെ അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നിവ ഉറപ്പുവരുത്താനായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും ഈ സ്കീം വഴി ഗവൺമെന്റ് നൽകുന്നുണ്ട്. ഇതിനായിട്ട് പ്രത്യേകം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് എവിടെയും അപേക്ഷിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത് രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്ന ഒരു വലിയ അവയർനെസ് ക്യാമ്പയിൻ കൂടിയാണ് കേട്ടോ. എങ്കിലും ഈ സ്കീമിന്റെ മുഴുവൻ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ഗർഭിണികളായിരിക്കുന്ന സമയം മുതൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ അംഗൻവാടികളിലോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലോ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇതിലൂടെ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും ഭാവിയിലെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള എല്ലാ ബേസിക് ഫെസിലിറ്റീസും ഉറപ്പുവരുത്താനായിട്ട് സർക്കാരിന് സാധിക്കും. ഇത് കൂടാതെ ഗവൺമെന്റ് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒരുക്കാനായിട്ടും അവരുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങുന്ന ഡ്രോപ്പ് ഔട്ട് റേറ്റ് പരമാവധി കുറയ്ക്കാനായിട്ടും ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏത് പൗരനും, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഈ ക്യാമ്പയിന്റെ ഗുണഭോക്താക്കളാകാനായിട്ട് സാധിക്കും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പെൺകുട്ടികളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സുകന്യാ സ്മൃതി യോജന എന്നൊരു പ്രത്യേക നിക്ഷേപ പദ്ധതി കൂടി സർക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ മാതാപിതാക്കൾക്ക് വളരെ എളുപ്പത്തിൽ പോസ്റ്റ് ഓഫീസുകളിലോ ബാങ്കിലോ പെൺകുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പണം നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ ഈക്വൽ റൈറ്റ്സ് ഉറപ്പാക്കാനായിട്ടും അവരുടെ ഫ്യൂച്ചർ ഏറ്റവും മികച്ച രീതിയിൽ സെക്യൂർ ചെയ്യാനായിട്ടും വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വലിയൊരു സാംസ്കാരിക മുന്നേറ്റമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അപ്പോ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇനിയും കുറച്ചധികം സ്കീമുകളെ കുറിച്ചും പറയാനായിട്ടുണ്ട്, ഒപ്പം കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളും. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഇന്ന് ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് അന്താരാഷ്ട്ര ബാലികാ ദിനം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തൊന്നാണ് പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും മികച്ചതും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സുകന്യാ സമൃദ്ധി യോജന അഥവാ SSY. നമ്മൾ നേരത്തെ പറഞ്ഞ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹാവശ്യങ്ങൾക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ഒരു പ്രത്യേക സേവിങ്സ് അക്കൗണ്ട് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 10 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയന് വളരെ എളുപ്പത്തിൽ ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഒരു കുടുംബത്തിൽ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കീമിൽ ചേരാനായിട്ട് കഴിയുമെങ്കിലും 2-ാമത്തെ പ്രസവത്തിൽ ഇരട്ടകളാണ് ജനിക്കുന്നതെങ്കിൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് 3 പേർക്കും ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലോ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ അഡ്രസ്സും തെളിയിക്കുന്ന KYC ഡോക്യുമെന്റും നൽകിക്കൊണ്ട് നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, സാധാരണക്കാർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും വരെ ഈ സ്കീമിൽ ചേരാനായിട്ട് സാധിക്കുന്ന തരത്തിൽ വെറും 250 രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ട മിനിമം ഡിപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക പത്രത്തെ അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ ഇതിൽ യാതൊരു തടസ്സവും ഇല്ലാതെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ സ്കീമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ കൃത്യം 15 വർഷക്കാലം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പണം അടയ്ക്കേണ്ടതുള്ളൂ. എങ്കിലും അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മച്ചുറാകുന്നത്, അതായത് പണം പലിശ ഉൾപ്പെടെ പിൻവലിക്കാനായിട്ട് സാധിക്കുന്നത്, അക്കൗണ്ട് തുടങ്ങി 21 വർഷം കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് കേട്ടോ. എന്നാൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുന്ന സമയത്ത് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കായിട്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് തുകയുടെ 50% വരെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഭീമമായ വിദ്യാഭ്യാസ ചെലവുകൾ ഫേസ് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല, 18 വയസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ അക്കൗണ്ട് കാലാവധി കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും പിൻവലിക്കാനായിട്ടും ഈ ഒരു സ്കീം അനുവദിക്കുന്നുണ്ട്. നിലവിൽ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള മറ്റ് സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ വളരെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള പദ്ധതി കൂടിയാണ് കേട്ടോ ഇത്. ഒപ്പം ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80C പ്രകാരം ഇതിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കും അതുപോലെ അതിൽ നിന്നും ലഭിക്കുന്ന പലിശയ്ക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള നികുതി ഇളവും, അതായത് ടാക്സ് എക്സംഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തുകയെങ്കിലും ഓരോ മാസവും മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവിയിലെ വലിയൊരു സാമ്പത്തിക ആവശ്യങ്ങളെ യാതൊരു ടെൻഷനും ഇല്ലാതെ നിറവേറ്റാനായിട്ട് സുകന്യാ സമൃദ്ധി യോജന തീർച്ചയായിട്ടും വലിയൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കീം കൂടിയാണ് കേട്ടോ. ചെറിയ വലിയ വർത്തമാനത്തിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രേയ FM 90.9 നടിനൊപ്പം നടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, welcome back to Cheriya Veliya Vartamanam with me, RJ Anamika. In the October 11th, International Day of the Girl Child ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമാണ് ബാലിക സമൃദ്ധി യോജന അഥവാ BSY. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ സമൂഹത്തിലും ചില കുടുംബങ്ങളിലും ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികൾ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കാനായിട്ടും അവർക്ക് മികച്ചൊരു എഡ്യൂക്കേഷൻ ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് കേട്ടോ. 1997 ഓഗസ്റ്റ് 15-നോ അതിനുശേഷമോ ജനിച്ച, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന BPL കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കാണ് ഈ സ്കീമിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുള്ളൂ എന്നൊരു ചെറിയ നിബന്ധന കൂടി ഇതിലുണ്ട്. ഈ സ്കീമിൽ ഉൾപ്പെടുന്ന ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ പോസ്റ്റ് ബർത്ത് ഗ്രാന്റ് ആയിട്ട് 500 രൂപ ആ കുട്ടിയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ സർക്കാർ നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. ജനന സമയത്തെ ഈ സാമ്പത്തിക സഹായത്തിന് പുറമെ കുട്ടി സ്കൂളിൽ പോയിട്ട് തുടങ്ങുന്ന സമയത്ത്, അതായത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലയളവിൽ, ഓരോ വർഷവും അവരുടെ പഠന ചെലവുകൾക്കായിട്ട് കൃത്യമായിട്ട് ആനുവൽ സ്കോളർഷിപ്പ് ലഭിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ 300 രൂപയും, 4-ാം ക്ലാസ്സിൽ 500 രൂപയും, 5-ാം ക്ലാസ്സിൽ 600 രൂപയും, തുടർന്ന് 10-ാം ക്ലാസ് എത്തുമ്പോഴേക്കും അത് 1000 രൂപയുമായിട്ട് വർദ്ധിക്കുന്ന രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് സർക്കാർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവരുടെ അടുത്തുള്ള അംഗൻവാടികൾ വഴിയോ അല്ലെങ്കിൽ ICDS വർക്കർമാർ വഴിയോ വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ വഴിയും ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും കേട്ടോ. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, BPL കാർഡ്, മാതാപിതാക്കളുടെ ഐഡന്റിറ്റി പ്രൂഫ് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന രേഖകൾ മാത്രം ഉപയോഗിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്ന ഈ സ്കോളർഷിപ്പ് തുക പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പലിശ ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ടും പിൻവലിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. എന്നാൽ 18 വയസ്സ് കംപ്ലീറ്റ് ആകുന്ന മുൻപ് തന്നെ പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ ഈ ഗ്രാന്റ് തുകയും സ്കോളർഷിപ്പും പിൻവലിക്കാനായിട്ട് സാധിക്കില്ല എന്നൊരു സ്ട്രിക്ട് ആയിട്ടുള്ള റൂള് കൂടി സർക്കാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിക്കോസ് ചൈൽഡ് മാരേജ് അഥവാ ശൈശവ വിവാഹം പരമാവധി തടയുക എന്നതും ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ, അതായത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് പരമാവധി ഒഴിവാക്കാനായിട്ടും ഭാവിയിൽ അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മികച്ച ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകാനായിട്ടും ബാലിക സമൃദ്ധി യോജന തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്.

0: ഉമ്മാവിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയഫ്90യിലൂടെ. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
1: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ
5: മലയാളക്കര മനസ്സാകെ വിളിക്കുന്നു, കേരള നാട്ടിൻ രസിയോ മയക്കുന്നു.
1: മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ പ്രിയ ജോൾസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു സ്കീമാണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയ അഥവാ KGBV എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ബ്ലോക്സുകളിലും ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അല്ലെങ്കിൽ വീടിനടുത്ത് സ്കൂളുകൾ ഇല്ലാത്തത് കാരണമോ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയില്ല കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂൾ സംവിധാനമാണ് കേട്ടോ ഇത്. SC ST OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള കുട്ടികൾക്കും അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അതായത് BPL കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കുമാണ് ഈ സ്കീമിലൂടെ മുൻഗണന നൽകുന്നത് കേട്ടോ. ഇതിൽ നിന്ന് 75% സീറ്റുകളും SC ST OBC ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ബാക്കി 25% സീറ്റുകള് മറ്റ് സമുദായങ്ങളിലെ BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുമായിട്ടാണ് ഗവൺമെന്റ് സംവരണം ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള അപ്പർ പ്രൈമറി തലത്തിൽ മാത്രമായിരുന്ന ഈ സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഇത് 12ാം ക്ലാസ് വരെ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ പെൺകുട്ടികൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ലഭ്യമാക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഈ റെസിഡൻഷ്യൽ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവരുടെ പഠനം, സുരക്ഷിതമായിട്ടുള്ള താമസം, മികച്ച ഭക്ഷണം, യൂണിഫോം, ടെക്സ്റ്റ് ബുക്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും കംപ്ലീറ്റ് ആയിട്ടും ഫ്രീ ആയിട്ടാണ് സർക്കാർ നൽകുന്നത്. അതുമാത്രമല്ല കുട്ടികൾക്ക് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ചെറിയൊരു സ്റ്റൈപ്പൻഡ് തുകയും ഇതിലൂടെ നൽകി വരുന്നുണ്ട് കേട്ടോ. സാധാരണ അക്കാദമിക് പഠനത്തിന് പുറമെ കുട്ടികൾക്ക് തയ്യൽ, കമ്പ്യൂട്ടർ പരിശീലനം തുടങ്ങിയിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക ക്ലാസുകളും ഈ സ്കൂളുകളിൽ ലഭ്യമാണ്. സാധാരണയായിട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നിട്ട് നടത്തുന്ന പ്രത്യേക സർവേകൾ വഴിയാണ് സ്കൂളുകളിൽ പോകാത്തതോ അല്ലെങ്കിൽ പഠനം മുടങ്ങിയതോ ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി ഈ സ്കീമിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും ഈ യോഗ്യതകളുള്ള അർഹരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നേരിട്ട് തങ്ങളുടെ അടുത്തുള്ള ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങളിലോ പോയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അതായത് ജാതി സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നേരിട്ടും അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. ദൂരെയുള്ള സ്കൂളുകളിലേക്ക് പെൺകുട്ടികളെ അയക്കാനായിട്ട് സുരക്ഷാ കാരണങ്ങളാൽ മടിക്കുന്ന രക്ഷിതാക്കൾക്ക് പൂർണ്ണമായിട്ടും സുരക്ഷ ഉറപ്പാക്കുന്ന ഇത്തരം റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ വലിയൊരു ആശ്വാസം തന്നെയാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ടോ ചുറ്റുപാടുകളുടെ പരിമിതി കൊണ്ടോ ഒരു പെൺകുട്ടിക്കും അക്ഷര വെളിച്ചം നിഷേധിക്കപ്പെടരുത് എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ കീഴിൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏറ്റവും മികച്ച ഒരു എഡ്യൂക്കേഷണൽ പ്രൊജക്ടാണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ.

0: നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Ivide ayalum porattu ayalum kuttirode padana feesine paisa thanne vende
4: nammude swarna vilkane swarna vilkan ethom nalladu Achyans Gold thanne swarna vila etra uyarnalum ethom uyarna vila theruvennu mathramalla bankil panayathil irikkunna swarnam eduthu vilkanum Achyans Gold sahayikkum Keralathile number 1 gold buyers alle Achyans Gold
5: 22 varshathe sevana parambaryamayi Achyans Gold Ernakulam Idukki Pathanamthitta Alappuzha Kottayam jillakalil 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achyansgold.in.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

സ്കൂൾ പഠനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് CBSE പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വളരെ മികച്ച ഒരു എഡ്യൂക്കേഷണൽ പ്രൊജക്ട് ആണ് CBSE ഉഡാൻ സ്കീം. നമ്മുടെ രാജ്യത്തെ IIT NIT പോലെയുള്ള മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എൻട്രൻസ് എക്സാം പാസ്സാകാനായിട്ട് ആവശ്യമായിട്ടുള്ള വലിയൊരു സപ്പോർട്ട് നൽകാനായിട്ട് വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടി CBSE ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിലും സയൻസ് ഗ്രൂപ്പ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ചൂസ് ചെയ്ത് പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. JEE പോലെയുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സ്റ്റഡി മെറ്റീരിയൽസും തികച്ചും സൗജന്യമായിട്ടാണ് ഇതിലൂടെ ഗവൺമെന്റ് കുട്ടികൾക്ക് നൽകുന്നത് കേട്ടോ. അതായത് ഇന്ത്യയിലെ തന്നെ മുൻനിര അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള മികച്ച വീഡിയോ ലെക്ചേഴ്സ്, ഓൺലൈൻ ക്ലാസുകൾ, കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ ചോദിച്ചറിയാനായിട്ടുള്ള പ്രത്യേക ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, കൂടാതെ വീക്കെൻഡ് ക്ലാസുകൾ എന്നിവയെല്ലാം ഈ സ്കീമിന്റെ ഭാഗമായിട്ട് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളും സൗജന്യമായിട്ട് കുട്ടികൾക്ക് നൽകുന്നുണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടി CBSE പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതായത് 10th ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും കൂടി ചുരുങ്ങിയത് 70% മാർക്കും, അതുപോലെ സയൻസ്, മാത്സ് വിഷയങ്ങൾക്ക് മാത്രമായിട്ട് 80% മാർക്കും നേടി പാസ്സായിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന കുട്ടിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം, അതായത് ആനുവൽ ഫാമിലി ഇൻകം, 600,000 രൂപയിൽ താഴെ ആയിരിക്കണം എന്നൊരു സാമ്പത്തിക നിബന്ധന കൂടി ഈ ഒരു സ്കീമിലുണ്ട്. CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, കേന്ദ്രീയ വിദ്യാലയങ്ങള്, നവോദയ വിദ്യാലയങ്ങള്, മറ്റ് അംഗീകൃത സർക്കാർ സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്ന യോഗ്യതയുള്ള എല്ലാ പെൺകുട്ടികൾക്കും യാതൊരു തടസ്സവും ഇല്ലാതെ ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് കേട്ടോ. ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയും വളരെ ഈസിയാണ്. എല്ലാ വർഷവും ഇതിന്റെ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപേക്ഷിക്കുന്ന സമയത്ത് കുട്ടിയുടെ 10th ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അപേക്ഷാ ഫോം എന്നിവയെല്ലാം കൃത്യമായിട്ട് ഓൺലൈൻ ആയിട്ട് അപ്ലോഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. വലിയ ഫീസ് കൊടുത്ത് എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ പോകാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന, എന്നാൽ നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് തങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് CBSE ഉഡാൻ തീർച്ചയായിട്ടും ഒരു നല്ല സപ്പോർട്ട് തന്നെയാണ് നൽകുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചധികം സ്കീമുകളെ കുറിച്ചും പറയാനായിട്ടുണ്ട്, കേൾക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം So keep on listening to us, Shreya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ശിവ ശിവ ശിവ ശിവ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വലിയ താങ്ങാകുന്ന നാഷണൽ സ്കീം ഓഫ് ഇൻസെന്റീവ് ടു ഗേൾസ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ NSIGSE എന്ന പദ്ധതിയെ കുറിച്ചാണ്. 8ാം ക്ലാസ് പാസ്സായിട്ട് 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പഠനം നിർത്താനായിട്ട് നിർബന്ധിതരാകുന്ന പെൺകുട്ടികളെ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികളെ സ്കൂളുകളിൽ തന്നെ നിലനിർത്തുക എന്നതാണ് ഈ സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും SC ST വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്കും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളിൽ നിന്നും 8ാം ക്ലാസ് പാസ്സായി വരുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കുമാണ് ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. ഈ പദ്ധതി പ്രകാരം അർഹരായിട്ടുള്ള ഓരോ പെൺകുട്ടിയുടെയും പേരിൽ 3000 രൂപ കേന്ദ്ര സർക്കാർ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ്. 9ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നത് എങ്കിലും, പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാവുകയും അതുപോലെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാവുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ പലിശ ഉൾപ്പെടെ ഈ തുക വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ശൈശവ വിവാഹം തടയാനായിട്ടും പെൺകുട്ടികൾ 10ാം ക്ലാസ് വരെയെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ടും സർക്കാരിനെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികളോ മാതാപിതാക്കളോ എവിടെയും പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവർ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളോ വഴിയാണ് ഇതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അഥവാ NSP വഴിയാണ് ഇതിന്റെ മുഴുവൻ രജിസ്ട്രേഷൻ നടപടികളും കംപ്ലീറ്റ് ആവുന്നത്. സ്കൂൾ അധികൃതർ തന്നെ മുൻകൈ എടുത്ത കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് വാങ്ങി ഓൺലൈനായിട്ട് അപേക്ഷ നൽകുകയാണ് സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. എന്നാൽ 16 വയസ്സിന് താഴെ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ എന്നുള്ളതും, അതുപോലെ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കീമിന്റെ ബെനിഫിറ്റ് ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ മേഖലയിൽ പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, അതായത് ഡ്രോപ്പ് ഔട്ട് റേറ്റ് പരമാവധി കുറയ്ക്കാനായിട്ടും അവർക്ക് സ്വന്തമായിട്ടൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഭാവിയിൽ ഉറപ്പാക്കാനായിട്ടും NSIGSE പോലുള്ള പദ്ധതികളെ വലിയൊരു മാറ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നത്.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ. മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ. പ്രിയ ജോൾസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: കേറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ചധികം സ്കീമുകളെ കുറിച്ചാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് DST, കേന്ദ്ര സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും മികച്ചതും നൂതനവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിജ്ഞാൻ ജ്യോതി സ്കീം എന്ന് പറയുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്ന STEM മേഖലകളിൽ പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്ന് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ വലിയ വലിയ റിസർച്ച് ഫീൽഡുകളിലും ഈ ഒരു അന്തരത്തിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണാനായിട്ടും ഹൈസ്കൂൾ തലം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ശാസ്ത്ര വിഷയങ്ങളോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ ഒരു സവിശേഷമായിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ സർക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന മിടുക്കുകളായിട്ടുള്ള വിദ്യാർത്ഥിനികളെയാണ് ഈ ഒരു സ്കീം ലക്ഷ്യമിടുന്നത് കേട്ടോ. ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് പഠനത്തിനായിട്ടുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിന് പുറമെ അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള കഴിവുകളെ കംപ്ലീറ്റ് ആയിട്ടും വളർത്തിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അതായത് രാജ്യത്തെ പ്രമുഖ സയന്റിസ്റ്റുകളുമായിട്ട് നേരിട്ട് സംവദിക്കാനായിട്ട് അവസരം ഒരുക്കുന്ന പ്രത്യേക സയൻസ് ക്യാമ്പുകൾ IIT, NIT അതുപോലെ നാഷണൽ ലബോറട്ടറീസ് പോലെയുള്ള രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രത്യേക സ്റ്റഡി വിസിറ്റ്, മികച്ച അധ്യാപകര് നൽകുന്ന കരിയർ കൌൺസിലിംഗ്, എക്സ്ട്രാ ഓൺലൈൻ ക്ലാസുകൾ എന്നിങ്ങനെ ഒരു പെൺകുട്ടിക്ക് STEM കരിയറിൽ വലിയൊരു ഭാവി കെട്ടിപ്പടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൈഡൻസും ഇതിലൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ രാജ്യത്തെ ജവഹർ നവോദയ വിദ്യാലയങ്ങൾ, അതായത് JNV വഴിയാണ് ഈ സ്കീം പ്രധാനമായിട്ടും ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എങ്കിലും അതിന് ചുറ്റുമുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും മറ്റ് സർക്കാർ സ്കൂളിലെയും അർഹരായിട്ടുള്ള പെൺകുട്ടികൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതിന്റെ ഗുണഭോക്താക്കളാകാനായിട്ട് സാധിക്കും. ഓരോ ബ്ലോക്കുകളിലെയും നവോദയ വിദ്യാലയങ്ങളാണ് ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സ്കീമിലേക്ക് അർഹരായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെന്ററിംഗ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും ഈ ഒരു നോഡൽ സെന്ററുകൾ വഴിയായിരിക്കും. ശാസ്ത്രീയമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക പിന്തുണയോ ലഭിക്കാത്തത് കാരണം സയൻസ് ഫീൽഡിൽ നിന്നും പാതി വഴിയിൽ പിന്മാറേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനായിട്ടും വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ ശാസ്ത്രീയ സാങ്കേതിക വികസനത്തിൽ അവരുടേതായിട്ടുള്ള വലിയൊരു പങ്ക് വഹിക്കാനായിട്ടും ഈ ഒരു സ്കീം തീർച്ചയായിട്ടും മികച്ചൊരു ചവിട്ടുപടിയാണ് എന്ന് തന്നെ പറയാം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഇന്ന് ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് അഥവാ ലോക ബാലികാ ദിനമായിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്കീം ഫോർ അഡോളസെന്റ് ഗേൾസ് അഥവാ SAG എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് കഴിയാത്ത, അതായത് ഔട്ട് ഓഫ് സ്കൂൾ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് ഈ സ്കീം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ പോഷകാഹാരം ഉറപ്പുവരുത്തുക, അവരെ തിരികെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് അതായത് സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ അവരുടെ ആരോഗ്യവും പേഴ്സണൽ ഹൈജീനും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അടുത്തുള്ള അംഗൻവാടികൾ വഴി ആവശ്യമായിട്ടുള്ള സപ്ലിമെന്ററി ന്യൂട്രീഷൻ അതായത് പോഷകാഹാരങ്ങൾ, വിളർച്ച തടയാനായിട്ടുള്ള അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ, അതുപോലെ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്നിവയെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് സർക്കാർ നൽകുന്നത്. കേവലം ആരോഗ്യ കാര്യങ്ങളിൽ മാത്രമല്ല പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അഥവാ ഇൻകം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ, ലൈഫ് സ്കിൽസ് വിദ്യാഭ്യാസം, ഹോം മാനേജ്മെന്റ് ക്ലാസുകൾ, അതുപോലെ പോസ്റ്റ് ഓഫീസ്, ബാങ്ക് തുടങ്ങിയിട്ടുള്ള പബ്ലിക് സർവീസുകളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്നിവയെല്ലാം നൽകി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വലിയൊരു ശ്രമം കൂടിയാണ് കേട്ടോ ഇത്. ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതും വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബിക്കോസ് ഇതിനായിട്ട് സങ്കീർണമായിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷന്റെയോ മറ്റു കാര്യങ്ങളുടെയോ യാതൊരുവിധ ആവശ്യവും വരുന്നില്ല. പകരം തങ്ങളുടെ വീടിനടുത്തുള്ള അംഗനവാടി വർക്കർമാരെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും. ഗ്രാമങ്ങളിലെ അംഗനവാടി വർക്കർമാർ മുഖേനയാണ് ഇത്തരം കുട്ടികളെ കണ്ടെത്തുന്നതും ഈ പദ്ധതിയുടെ മുഴുവൻ ബെനിഫിറ്റും അവരുടെ കൈകളിൽ നേരിട്ടെത്തിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിർത്തേണ്ടി വന്ന കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് നല്ലൊരു ആരോഗ്യവും ഒപ്പം സമൂഹത്തിൽ സ്വന്തമായിട്ട് ജീവിക്കാനായിട്ടുള്ള വലിയൊരു ആത്മവിശ്വാസവും നൽകാനായിട്ട് ഈ ഒരു സ്കീം ഫോർ അഡോളസെന്റ് ഗേൾസ് എന്ന പദ്ധതി സഹായിക്കുന്നുണ്ട്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ്
2: ഓട്സും.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയർ, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: സാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പൂലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Once again, welcome back to Cheriya Veliya Vartamanam with me, RJ Anamika. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒക്ടോബർ 11 ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ് അഥവാ ലോക ബാലികാ ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. സോ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സ്കീംസിനെ കുറിച്ച് നമ്മൾ കേട്ടു മനസ്സിലാക്കിയല്ലേ. ഇനി അവസാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് തീർത്തും പുതിയതായിട്ട് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള NPS വാത്സല്യ എന്നൊരു മികച്ച ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു സ്കീം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തതല്ലെങ്കിലും നമ്മുടെ പെൺകുട്ടികളുടെ ഭാവി സാമ്പത്തികമായിട്ട് വളരെ സുരക്ഷിതമാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മികച്ച ലോങ് ടേം സേവിങ്സ് ഓപ്ഷൻ ആണ് ഇത്. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി അതായത് PFRDA അടുത്തിടെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്കീം ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ 18 വയസ്സ് താഴെ പ്രായമുള്ള ഏത് കുട്ടിയുടെ പേരിലും അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ ഈ NPS വാത്സല്യ അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഒന്നുമില്ലാതെ വെറും 1000 രൂപയാണ് ഇതിൽ ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ട മിനിമം ഡിപ്പോസിറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ പരമാവധി എത്ര രൂപ വേണമെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വർഷം കഴിയും തോറും ഇൻട്രസ്റ്റ് അതായത് പലിശയ്ക്ക് മേൽ പലിശ ലഭിക്കുന്ന വലിയൊരു കോമ്പൗണ്ടിങ് എഫക്ട് ഇതിലൂടെ കിട്ടുകയും അവരുടെ ഭാവിയിലേക്ക് വളരെ വലിയൊരു ഫിനാൻഷ്യൽ കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ പോയിട്ട് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ മാതാപിതാക്കളുടെ പാൻ കാർഡ് ആധാർ കാർഡ് തുടങ്ങിയിട്ടുള്ള KYC ഡോക്യുമെന്റും നൽകിയിട്ടുണ്ടെങ്കിൽ മതിയാകും. കൂടാതെ ഈ NPS വെബ്സൈറ്റ് വഴി പൂർണ്ണമായും ഓൺലൈൻ ആയിട്ടും ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് 18 വയസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള മുതിർന്നവർക്കുള്ള റെഗുലർ NPS ടയർ 1 അക്കൗണ്ട് ആയിട്ട് മാറുകയും അതിനുശേഷം പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു പെൺകുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം തന്നെ അവളുടെ ഭാവി ജീവിതത്തിന് ഇതുപോലൊരു മികച്ച ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൂടി നമ്മൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു സമ്മാനം വേറെ നൽകാനില്ല എന്ന് തന്നെ പറയാം. അപ്പോ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് സർക്കാർ തലത്തിലുള്ള ഒട്ടേറെ മികച്ച സ്കീമുകളെ കുറിച്ച് നമ്മൾ കേട്ടു അറിഞ്ഞു മനസ്സിലാക്കിയല്ലേ. ഈ ഒരു അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങളുടെ ആകാശത്തേക്ക് യാതൊരുവിധ പരിധികളും ഇല്ലാതെ വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ദ ഗേൾ ചൈൽഡ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി പുതുപുത്തൻ സിനിമകളിലെ പുതുപുത്തൻ പാട്ടുകളുടെ വിശേഷങ്ങളുമായിട്ട് മ്യൂസിക് മപ്പാസ് എന്ന പ്രോഗ്രാമുമായിട്ട് നമ്മുടെ RJ ഏലിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ എനിക്ക് എന്തായാലും ബൈ പറഞ്ഞേ പറ്റൂ. ഒപ്പം തന്നെ ഇത്രയും നേരം ചെറിയ വലിയ വർത്തമാനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ DT അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Ashraya FM 90, Nadinoppam, Nattarkoppam.
1: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ. മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ പ്രിയ ജോൺസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மப்பம்.
1: ஹாய், ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மியூசிக் மப்பாஸ் வித் மீ ஆர்ச்சே எலிக்குட்டி. புது புத்தன் பாட்டுகளோட ஒரு விஸ்மய லோகமான இனி அங்கோடு தொடக்கானாயிட்டு போகணும் கேட்டோ. சோ ஏற்றவும் லேட்டஸ்ட் ஆயிட்டுள்ள கொஞ்சம் பாட்டுகൾ நமக்கு കേൾക്കാം നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആദ്യം തന്നെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ചിരം എന്ന അനൂപ് മേനോനും ഐശ്വര്യ മിഥുൻ കോരത്തും ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ ഒരു പാട്ടാണ് മരത്തിലെ നീരോട്ടം എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്.

ആയിട്ടുള്ള ഒരു മ്യൂസിക്കും ലിറിക്സും ഒക്കെയാണ് ഈ ഒരു പാട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കെ രാജഗോപാലാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നമ്മുടെ എം ജയചന്ദ്രൻ സാറിന്റെ മ്യൂസിക് ആണ് ഈ ഒരു പാട്ടിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആൻഡ് ദി സോങ് ഈസ് സങ് ബൈ ഭദ്ര രജിൻ. ഭദ്രയുടെ വോയിസ് തന്നെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ആൻഡ് ഈ ഒരു പാട്ടിന് നന്നായിട്ട് ആ ഒരു സൗണ്ട് ബാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് കോറസ് വോക്കൽസിൽ മാളവിക ശ്രീകുമാർ, മീര സജിൻ, സേറ ആൻഡ് അനീഷ മോഹൻ എന്നിവരൊക്കെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് പേര് ചേർന്നുകൊണ്ടാണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. കെ രാജഗോപാലും സിന്ധു പാറടയിലും ചേർന്നുകൊണ്ട്, എം ജയചന്ദ്രനും ഗിരീഷ് നാരായണനും ചേർന്നാണ് ഈ ഒരു സിനിമയിലെ മ്യൂസിക്കുകൾ ചെയ്തിട്ടുള്ളത്. ആനന്ദ് ബാലകൃഷ്ണന്റേതാണ് ഡി ഒ പി. സോ നമുക്ക് ചിരം എന്ന ഈ സിനിമയിലെ മരത്തിലെ നീരോട്ടം എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ഹലോ, എവിടെയാ?
6: ആ, ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: Yes, after a long wait, here comes the most awaited combination. Surya, Nasriya, Naseem, Naslim. ഇവര് മൂന്ന് പേരും ചേർന്നുകൊണ്ടിട്ടുള്ള ഏറ്റവും പുതുപുത്തൻ സിനിമ സീനിലെ ഒരു സീൻ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ആത്തി ഇവയാറ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ റിലീസ് ചെയ്തിരിക്കുന്നത്.
1: മ്യൂസിക് മപ്പാസ്.

സൂര്യ നസ്രിയ നസീം കോമ്പിനേഷൻ നമ്മള് ഇവരെ രണ്ടുപേരുടെയും ഫാൻസ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. നമ്മുടെ സുഷിൻ ശ്യാം ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് തമിഴ് മൂവി ഈസ് ഹിസ് ഡെബ്യൂട്ട് മൂവി. തമിഴിൽ ആദ്യമായിട്ടാണ് സുഷിൻ മ്യൂസിക് കമ്പോസിഷൻ നടത്തുന്നത്. ആൻഡ് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത് രാജ് പ്രിയനാണ്. ആൻഡ് അദ്ദേഹം തന്നെയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ സിത്താർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൽ കിഷോർ കുമാറാണ് സിത്താർ പോർഷൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ജിത്തു മാധവൻ കഥ എഴുതുകയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ആയിട്ടുള്ള ഒരു സിനിമയാണ് സീൻ എന്നുള്ളത്. ആൻഡ് ജ്യോതിക സൂര്യ ആണ് ഈ ഒരു സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് കോ പ്രൊഡ്യൂസ്ഡ് ബൈ ജയശ്രീ ദാമോദരൻ. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, വിനീത് ഓഗസ്റ്റിന്റെ DOP, അജ്മൽ സാബുവിന്റെ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ട്. സോ നമുക്ക് സീൻ മൂവിയിലെ ആത്തി യുവയാറ എന്ന പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊബാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9 നാട്ടാൾക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ജോജോ ജോർജും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആശ എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമയിലെ ഒരു പുതിയ പാട്ട് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസ്. വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ചേ ഏലിക്കുട്ടി.

ആളുമേ എന്നാരംഭിക്കുന്ന പാട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പാട്ടിന് ലിറിക്സ് സ്പെൻഡ് ബൈ ധന്യ സുരേഷ്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് ആണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അനില രാജീവും ഗോവിന്ദ് വസന്തയും ചേർന്നുകൊണ്ടാണ് മാലം കത്തിയ ആളുമേ എന്ന് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഉർവശിയും ജോജു ജോർജും ആദ്യമായിട്ട് അഭിനയിച്ചു എന്നൊരു ഹൈലൈറ്റ് ഈ ഒരു ചിത്രത്തിനുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലെ സ്റ്റോറി ടെല്ലിംഗില് ഒരുപാട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂവി കൂടിയാണ് കേട്ടോ. ഉർവശിയുടെ മകളായിട്ട് ഐശ്വര്യയും മറ്റ് പ്രധാന വേഷത്തിലെ വിജയരാഘവനും ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാകുന്ന ഒരു ആക്സിഡന്റും അത് തുടർന്ന് നടക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. നമ്മള് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടും മാത്രമാണ് ഈ ഒരു സിനിമ മുഴുവനും കണ്ടു തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ആൻഡ് ചില സിനിമകൾ ഉണ്ടല്ലേ, നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു വെയിറ്റ് ഇങ്ങനെ ഇടുന്നത്, അങ്ങനത്തെ ഒരു ഗണത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ആശ. സോ നമുക്ക് ആശ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ മാനം കത്തിയ ആളുമേ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ഇതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ വഴിയെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാൾക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: Ladies and gentlemen, listen up to the loser song.

0: നമ്മുടെ ജയസൂര്യയുടെ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് ടൈറ്റിൽഡ് ആസ് ടൈറ്റൻസ്. അതിലെ ആഗോള ശൃംഖല എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർജി എലിക്കുട്ടി ഓൺ മ്യൂസിക് മപ്പാസ്. ആൻഡ് ദിസ് സോങ് ഇസ് സങ് ബൈ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ആൻഡ് സന്നിധാനന്ദൻ.
1: മ്യൂസിക് മപ്പ.

സോ രണ്ട് പവർഫുൾ വോയിസസ് ആണ് ഈ ഒരു പാട്ടിനെ ബാക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഈ ഒരു പാട്ട് എത്ര ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ഡോൺ വിൻസെന്റ് ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ മുത്തു. പ്രിൻസ് ജോയ് ഡയറക്ട് ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് ഇർഷാദ് എം ഹസൻ പ്രദീപ് സി എസ് എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ടൈറ്റൻസ് എന്നുള്ളത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള തിരക്കഥ ഈസ് റിട്ടേൺ ബൈ ജെയിംസ് സെബാസ്റ്റ്യൻ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മയാണ് കേട്ടോ. ഡോൺ വിൻസെന്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ തന്നെയാണ് ആഗോള ശൃംഖല എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു വൈബിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു വൈബിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ആഗോള ശൃംഖല കേൾക്കാം മ്യൂസിക് മുപ്പാസിലൂടെ ഒന്നിയോ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ആരും മറന്നിട്ടുണ്ടാവില്ല. ആ ഒരു സിനിമ ഇപ്പോ കൾട്ട് സിനിമകളുടെ ഗണത്തിൽ നമ്മൾ പെടുത്തിയിരിക്കുന്ന ഒരു സിനിമയാണ്, ഒരു അമൽ നീരത് മാജിക് ആയിരുന്നു. ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് റിലീസിനായിട്ട് എത്തുന്നുണ്ട് നെക്സ്റ്റ് മന്ത്തില്. ആ സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്, വിത്ത് മീ ആഴ്ചയെ ഏലിക്കുട്ടി. ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് വാഴവേ മായം.

ഗീതയും മമത മോഹൻദാസും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. ക്രിസ്റ്റോ സേവിയറിന്റേതാണ് മ്യൂസിക്, വിനായക് ശിശുകുമാറിന്റെ ലിറിക്സ് ആണ് കേട്ടോ. സോ എന്തായാലും ഈ ഒരു സിനിമയിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നസ്ലിൻ, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, ചന്തു സലീം, ഷൈൻ ടോം, നാദിയ മൊയ്തു, ജ്യോതിർമയി, രജിഷ, ഹൻസിക, പാരിസ് എന്നിവരാണ് കേട്ടോ. സോ നമുക്കറിയാം ബാച്ചിലർ പാർട്ടി 1 ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന പാട്ടുകളാണ്. സോ ആ ഒരു സീരീസിലേക്ക് അമൽ നീരദ് തരുന്ന അടുത്ത സെറ്റ് ഓഫ് പാട്ടുകളും അതുപോലെ തന്നെ മൂവി വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇനി ബാച്ചിലർ പാർട്ടി 2 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അമൽ നീരദ് പ്രൊഡക്ഷൻസ്, അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് ചേർന്നുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പു പ്രഭാകറാണ് ഈ ഒരു സിനിമയുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ലെറ്റ്സ് ലിസൺ ടു വാഴവേ മായം ഫ്രം ദി മൂവി ബാച്ചിലർ പാർട്ടി 2 ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

മുരളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാം ഡാനിയൽ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സമയമുരളി തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സും പെന്നെയ്തിരിക്കുന്നത്. ആൻഡ് പ്രദീപ് കുമാർ ആണ് താമര എന്ന ഈ പാട്ടിന്റെ സിംഗർ. സരൺ, ജെ ഡി ചക്രവർത്തി, ലാൽ, സ്മേഹ, രാധിക, ശരത് കുമാർ, സാദിഖ്, കാലി വെങ്കട്, ബാലസരവണൻ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണിത്. എസ് ആർ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് രാം പ്രകാശ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എനിമി ഓഫ് ദി സ്മഗ്ലർ എന്ന സിനിമയിലെ താമരൈ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസ്.

0: ആശ്രയ SM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ.
1: മലയാളക്കര മനസ്സാകെ വിളിക്കുന്നു, കേരള നാട്ടിൻ രുചി മയക്കുന്നു.
0: മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ പ്രിയ ജോൾസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ ആർ ജെ ഏലിക്കുട്ടിയോടൊപ്പം.

0: അങ്ങനെ പുതുപുത്തൻ റിലീസുകളിലെ പുതുപുത്തൻ പാട്ടുകളായിരുന്നു നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേട്ടത്. സോ ഇന്നത്തെ മ്യൂസിക് മപ്പാസിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്നത് ഒരു ഹിന്ദി സോങ് ആണ് കേട്ടോ. പ്രീതം കമ്പോസ് ചെയ്ത് സോനു നിക്കം ശ്രേയ ഘോഷാൽ ചേർന്ന് പാടിയിരിക്കുന്ന, അമിതാഭ് ഭട്ടാചാര്യ വരി എഴുതിയിരിക്കുന്ന, അമിതാഭ് ഭട്ടാചാര്യ മാത്രമല്ല അമേയ ദയാൽ കൂടി വരി എഴുതിയിരിക്കുന്ന പ്രഹാർ ദ അൺടോൾ സ്റ്റോറി ഓഫ് ഉജ്വൽ നിക്കം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് തുജ്മേ ബസി മേരേ ജാൻ.
1: മ്യൂസിക് മപ്പാസ്.

സോനു നിക്കം, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ട്. പ്രത്യേകിച്ച് പ്രീതം മ്യൂസിക് ചെയ്ത് അമിതാഭ് ഭട്ടാചാര്യ വരികൾ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് എ ടൈറ്റ് കോമ്പിനേഷൻ. ഒരു സൂപ്പർ സോങ് അല്ലാതെ മറ്റൊന്നും നമ്മുടെ മ്യൂസിക് ലവേഴ്സിനെ പ്രതീക്ഷിക്കാനായിട്ടില്ല. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെയാണ് പ്രഹാർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ, സ്മിയ ആഴ്ചയിൽ കുട്ടി സൈനിങ് ഓഫ്.

ചില പാട്ടുകൾ അങ്ങനെയാണ്, എത്ര കേട്ടാലും നമുക്ക് മതിവരില്ല, എത്ര കാലം കഴിഞ്ഞാലും അവയുടെ പുതുമ ഒട്ടും നഷ്ടപ്പെടില്ല. പഴയൊരു ടേപ്പ് റെക്കോർഡിന്റെ കറങ്ങുന്ന കാസറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലെ ആ പഴയ റേഡിയോയുടെ ചെറിയ ശബ്ദത്തിൽ നിന്ന് നമ്മൾ കേട്ടു വളർന്ന ആ ഗാനങ്ങൾ, അവ വെറും പാട്ടുകളല്ല, നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ പല നിമിഷങ്ങളുടെയും പശ്ചാത്തല സംഗീതമാണ്. അങ്ങനെ ഒരുപിടി നല്ല മധുര ഗീതങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സിൽ കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. പ്രണയത്തിന്റെ നിഷ്കളങ്കതയും നൈർമല്യവും ഒട്ടും ചോർന്നു പോകാതെ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്ന ചില പാട്ടുകളുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സൊരു കുളിർമയോടെ പഴയൊരു കാലത്തേക്ക് തിരികെ നടന്നു പോകുന്ന ചില ഗാനങ്ങൾ. മിഴിരണ്ടിലും എന്ന ചിത്രത്തിലെ ആലില താലിയുമായി എന്ന അതിമനോഹരമായ ഗാനമാണ് നമ്മൾ ഇന്ന് എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിന്റെ മാസ്മരികമായ ഈണത്തിൽ പിറന്ന ഈ പാട്ട് മലയാളികൾ എന്നും നെഞ്ചിലേറ്റിയ ഒന്നാണ്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ ഹൃദ്യമായ വരികൾക്ക് തന്റെ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ജീവൻ നൽകിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറാണ്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
5: പക്ഷെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ

സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ. മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ പ്രിയ ജോൾസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ ആർ ജെ ഏലിക്കുട്ടിയോടൊപ്പം.

സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന, കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു കുളിർമയും മാധുര്യവും നിറയ്ക്കുന്ന ചില അനശ്വര ഗാനങ്ങളുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ആ ഈണങ്ങളുടെയും വരികളുടെയും പുതുമ ഒട്ടും കുറഞ്ഞു പോവില്ല. അത്തരത്തിലുള്ള ഒരു ക്ലാസിക് ഗാനവുമായാണ് ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. മലയാളികളുടെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായ പിക്നിക് എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു ഗാനമാണിത്. സംഗീത ലോകത്ത് വിസ്മയങ്ങൾ തീർത്ത എം കെ അർജുനൻ മാഷിന്റെ മാസ്മരികമായ ഈണത്തിൽ പിറന്ന ഈ പാട്ടിന് വരികൾ രചിച്ചിരിക്കുന്നത് പ്രശസ്ത കവി ശ്രീകുമാരൻ തമ്പി സാറാണ്. മലയാളത്തിന്റെ സ്വന്തം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് തന്റെ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ഈ ഗാനം അനശ്വരമാക്കിയിരിക്കുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ പഴയകാല പ്രണയത്തിന്റെയും ഗ്രാമീണ സൗന്ദര്യത്തിന്റെയും ഗൃഹാതുരത തുളുമ്പുന്ന ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സ് അറിയാതെ സഞ്ചരിച്ചു പോകും.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

മനസ്സിൽ ഒരു വല്ലാത്ത നൊമ്പരവും അതോടൊപ്പം കുളിർമയും നിറയ്ക്കുന്ന ചില പാട്ടുകളുണ്ട്. മഴയുടെയും പ്രണയത്തിന്റെയും ഭംഗി മുഴുവൻ തുളുമ്പി നിൽക്കുന്ന ആ ഈണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പഴയൊരു കാലഘട്ടത്തിലേക്ക് ഓർമ്മകളുടെ തോണി തുഴിഞ്ഞു പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അനശ്വര ഗാനവുമായാണ് എവർഗ്രീൻ ഹിറ്റ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. ജയറാം, ഗീത, സുനിത, മുരളി തുടങ്ങിയ പ്രമുഖർ അഭിനയിച്ച ചിത്രത്തിലെ ഏതോ വാർമുക്കരൻ എന്ന അതിമനോഹരമായ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സാറിന്റെ മാസ്മരികമായ ഈണത്തിൽ പിറന്ന ഈ പാട്ടിന് വരികൾ രചിച്ചിരിക്കുന്നത് പ്രശസ്ത കവി കൈതപ്രം സാറാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ ജി വേണുഗോപാൽ സാറിന്റെ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ഈ പാട്ട് അനശ്വരമാക്കിയിരിക്കുന്നു. കേൾക്കാം

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: അതെ, റെഡിയായില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് തിക്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് തിക്കെ, അശുതോഷ് രംഗ, സൌരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് തിക്കെയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂഡൽഹിയിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓഫീസ് നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ തള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ശക്തമായ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹിയിലും ഹസ്രത് നിസാമുദ്ദീനിലും എത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേ വർഷം ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
1: ഇതിനെ ഉതാർ ചഢാവ് സമരി മുസ്ലിം ബഹനെ ഇന്തജാർ കറേ. തീൻ തലാഖ് സേ മുക്തി കാ ബഹുത് മഹത്വപൂർണ ഔർ നാരി ശക്തി കേ സമ്മാൻ കാ കാം 17th ലോക്സഭാ നേ കിയാ ഹൈ. സഭി മാനേ സാംസദ് ഉൻകേ വിചാർ കുഛ് ഭീ രഹേ ഹോ, ഉൻകാ നിർണയ കുഛ് ഭീ രഹാ ഹോ, ലേക്കിൻ കഭി കഭി തോ കഹേംഗേ കേ ഹാ, ഇൻ ബേട്ടിയോ കോ ന്യായ ദേനെ കാ കാം ഭീ കർ രഹേ കരവായ. ഹം വഹം പീഢിയോ സേ ഹോതാ യാ ന്യായ ഹമേ പൂരാ കിയാ ഹൈ ഔർ വോ ബഹനെ ഹമേ ആശീർവാദ് ദേ രഹീ ഹൈ.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈറ്റിന്റെ 94th പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. ക്വാട്ട ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7നാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
3: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജിക്കരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളതായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്ത് പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരൈക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരദേശ കർണാടകം, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും IMD അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ 8ാമത് ഇ ലേലം ഈ മാസം 31 വരെ നീട്ടിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 30 വ്യത്യസ്ത സ്മരണികകളാണ് ഇത്തവണ ഇ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമുകൾ, വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ PM Mementos.gov.in ലഭ്യമാണ്. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയിലെ 2ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: നാടിനൊപ്പം നാട്ടറി.

പകർന്നു തരുന്ന ചില പാട്ടുകളല്ലേ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെയും മായാത്ത ഓർമ്മകളെയും നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള ഒരു അനശ്വര ഗാനവുമായാണ് ഇന്നത്തെ എവോ ഗ്രീൻ ഹിറ്റ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. പത്മരാജൻ സാറിന്റെ സംവിധാനത്തിൽ തിലകൻ, ജയറാം, അശോകൻ, റഹ്മാൻ തുടങ്ങിയ പ്രമുഖർ അഭിനയിച്ച ചിത്രത്തിലെ ഉണരും ഈ ഗാനം എന്ന അതിമനോഹരമായ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സംഗീതത്തിന്റെ ഇതിഹാസം ഇളയരാജയുടെ മാസ്മരികമായ ഈണത്തിൽ പിറന്ന ഈ പാട്ടിന് വരികൾ രചിച്ചത് പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിസാറാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ ജി വേണുഗോപാൽ സാർ തന്റെ ആർദ്രമായ ശബ്ദത്തിലൂടെ ഈ പാട്ട് അനശ്വരമാക്കിയിരിക്കുന്നു.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Mary Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

മനസ്സ് വല്ലാതെ ശാന്തമാകുന്ന ചില പാട്ടുകളുണ്ട്. മലയാള സിനിമയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു അനശ്വര ഗാനവുമായാണ് ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിൽ വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. വിനയൻ സംവിധാനം ചെയ്ത് മണിക്കുട്ടൻ, മധുമിത, ഹണി റോസ് തുടങ്ങിയവർ അഭിനയിച്ച് ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലെ രംസാ നിലാവത്ത് എന്ന അതിമനോഹരമായ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സാറിന്റെ മാസ്മരികമായ ഈണത്തിൽ പിറന്ന ഈ പാട്ടിന് വരികൾ രചിച്ചിരിക്കുന്നത് പ്രശസ്ത കവി കൈതപ്രം സാറാണ്. മലയാളത്തിന്റെ സ്വന്തം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സാർ തന്റെ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ഈ പാട്ട് അനശ്വരമാക്കിയിരിക്കുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ പ്രണയസ്മരണകളും ഒരു കുളിർ കാറ്റ് പോലെ വന്ന് തലോടുക തന്നെ ചെയ്യും. കേൾക്കാം ഈ മനോഹരമായ

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ടേസ്റ്റി നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

പ്രണയത്തിന്റെ നൈർമല്യവും കുളിർമയും ഒട്ടും ചോർന്നു പോകാതെ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു മനോഹരമായ ഗാനമാണ് ഇന്നത്തെ എവോ ഗ്രീൻ ഹിറ്റ്സിൽ കേൾക്കാൻ പോകുന്നത്. തിളക്കം എന്ന ചിത്രത്തിലെ നീ ഒരു പുഴയായി എന്ന അതിമനോഹരമായ ഗാനമാണ്. ഈ മനോഹരമായ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നതും വരികൾ രചിച്ചിരിക്കുന്നതും പ്രശസ്തനായ കവി കൈതപ്രം സാറാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ തന്റെ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ഈ പാട്ട് നമ്മൾക്കായി അനശ്വരമാക്കിയിരിക്കുന്നു. കേൾക്കാം ഈ മധുരഗീതം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനി ഒരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും മായാതെ നിൽക്കുന്ന പ്രണയത്തിന്റെയും നൊമ്പരത്തിന്റെയും ഓർമ്മകൾ സമ്മാനിച്ച് ചില സിനിമകളുണ്ട്. ആ കൂട്ടത്തിൽ സിവി മലയിൽ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ജയപ്രദയും പ്രധാന വേഷങ്ങളിൽ എത്തിയ ഹിറ്റ് ചിത്രമാണ് നമ്മൾ ഓർക്കുന്നത്. ആ ചിത്രത്തിലെ കേൾക്കുമ്പോൾ ഏറെ സുഖമുള്ള ഒരു ഗാനവുമായാണ് ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്റെ മാസ്മരികമായ ഈണത്തിൽ പിറന്ന ഈ പാട്ടിന് വരികൾ രചിച്ചിരിക്കുന്നത് പ്രശസ്ത കവി കൈതപ്രം സാറാണ്. മലയാളത്തിന്റെ സ്വന്തം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സാറും പ്രീതി കണ്ണനും ചേർന്ന് തങ്ങളുടെ സവിശേഷമായ ആലാപന ശൈലിയിലൂടെ ഈ ഗാനം അനശ്വരമാക്കിയിരിക്കുന്നു. ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഈ പാട്ട് കേട്ടുകൊണ്ട് അവസാനിക്കുകയാണ്. ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
2: ചെറിയ ഇടവേളയ്ക്ക് ശേഷം തമിഴ് സിനിമ ഹൃദയസ്പർശിയായ ആഖ്യാനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളെ വീണ്ടും കീഴടക്കാണ്. വിജയ് സേതുപതിയെയും മാസ്റ്റർ സായി പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാലാജി തരണീധരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ബത്ത.
3: ஒரு தடவை அவரை ஜெயில போட்டாங்க. ஜெயில் கம்பியெல்லாம் வச்சு தூக்கி போட்டுட்டு வெளியே வந்துட்டாரு.
2: தரோத்திக்கு பின்னாலே மற்றொரு மாஸ்டர் மேக்கிங்கிலூட தமிழ் சினிமையோட கிராஃப் வானோளம் உயர்த்துகையான. 80களிலே ஒரு ഗ്യാങ്സ്റ്റർ മൂവി ആണെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ആദ്യ രംഗങ്ങളിൽ നിന്ന് പതിയെ കോമഡി ട്രാക്കിലേക്കും പിന്നീട് ഇമോഷണൽ ഡ്രാമയിലേക്കും ചുവടുവെക്കുന്ന ഗംഭീര ചലച്ചിത്ര അനുഭവമായിട്ട് മാറുന്നു ബത്ത. ഒരു ഗ്രാമത്തെ മുഴുവൻ ഭയത്തിൽ ആഴ്ത്തിയിട്ടുള്ള ക്രൂരനായിട്ടുള്ള ബത്ത എന്ന ഗുണ്ടയിൽ നിന്ന് ബലഹീനതകൾ ഏറെയുള്ള ഒരു സാധാരണ മനുഷ്യരിലേക്കുള്ള രൂപാന്തരമാണ് ഒറ്റ വാക്കിൽ ബത്ത എന്ന സിനിമ. അതിന് കാരണമാകുന്നത് 3rd ക്ലാസ്സുകാരനായിട്ടുള്ള ശബരി എന്ന ബാലനാണ് കേട്ടോ. ഈ വൺ ലൈനിനെ 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള മനോഹരമായിട്ടുള്ള ചലച്ചിത്ര അനുഭവമാക്കി മാറ്റുന്നിടത്താണ് ബാലാജി തരണീധരൻ എന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ബ്രില്യൻസ്. 1986 മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രം കഥ പറയുന്നത് കേട്ടോ. വിജയ് സേതുപതി, മാസ്റ്റർ സായി പൃഥ്വിരാജ്, ലിജോമോൾ ജോസ്, ബി സഹസ്രശ്രീ, ശാന്തി ബാലചന്ദ്രൻ, വിഷ്ണു ഗോവിന്ദ്, ഹരികൃഷ്ണൻ എന്നിവരുടെ കരുത്തുറ്റ പെർഫോമൻസ് കൂടിയാകുമ്പോൾ ബത്ത ഗംഭീര ചലച്ചിത്ര അനുഭവമായിട്ട് മാറുകയാണ്. അജ്ഞാതമായിട്ടുള്ള ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ കഥകൾ പലതും സാഹിത്യത്തിലൂടെയും അതുപോലെ സിനിമയിലൂടെയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഏകാന്തതയിലായിരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തിരിച്ചറിവുകൾ ഉടലെടുക്കുക. ഒരാൾ സ്വയം കണ്ടെത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യുക. ഒരാഴ്ചയോളം സ്കൂളിലെ ശുചിമുറിയിൽ കുടുങ്ങി പോകുമ്പോഴാണ് ബത്തയ്ക്ക് താൻ എത്രത്തോളം ക്രൂരനായിട്ടുള്ള മനുഷ്യനാണെന്നും ഉത്തരവാദിത്തമില്ലാത്ത പിതാവാണെന്നും സ്നേഹനിധിയായിട്ടുള്ള ഭാര്യയെ വിലമതിക്കാത്ത ഭർത്താവാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. പട്ടിണി കിടക്കുമ്പോൾ പലപ്പോഴായിട്ട് നിന്ദിച്ച ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി അയാൾ തിരിച്ചറിയുകയാണ്. എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ ഭയത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണല്ലേ. ചിലർ ഭയത്തെ നേരിട്ട് പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചില ആൾക്കാർ അതിനെ നേരിട്ട് പ്രകടിപ്പിക്കാതെ പ്രതിരോധത്തിന്റെ കവചം അണിഞ്ഞ് മറ്റാരോ ആയിട്ട് നടക്കുന്നുണ്ട്. ഭയത്തെ നർമ്മത്തിലൂടെ പ്രശ്നവൽക്കരിക്കുകയാണ് സംവിധായകൻ ഈ ഒരു സിനിമയിലൂടെ. ഒരു വശത്ത് തന്റെ ആൺകോയ്മ കൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും ഭയപ്പെടുത്തുന്ന ബത്ത, മറുവശത്ത് അയാളുടെ ഒരു ബലഹീനത കാരണം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇടയിൽ നിരന്തരം അപഹസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് അടരുകളുള്ള ബത്ത എന്ന സിനിമ എല്ലാ മനുഷ്യരിലും അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. അതിനെ അന്വേഷിക്കുകയാണ് സംവിധായകൻ.
4: வேற ஏதோ பிளான் பண்றானோ.
5: ஏரியால எதுவும் பெருசா நடக்க போது மட்டும் தெரியுது.
6: திங்கள் ஊரங்கிய போதும், திங்கள் ஊரங்கிய போதும், கண்கள் ஊரங்கிடுமா.
2: സമകാലിക തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാവായിട്ടുള്ള വിജയ് സേതുപതിയുടെ സ്വതസിദ്ധമായിട്ടുള്ള പകർനാട്ടം തന്നെയാണ് ഈ ഒരു സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നത് കേട്ടോ. ക്രൂരനായിട്ടുള്ള ഗുണ്ടയായിട്ടും ബലഹീനതകൾ ഏറെയുള്ള സാധാരണക്കാരനായിട്ടും അനായാസം സേതുപതി വേഷ പകർച്ച നടത്തുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. അനായാസമായിട്ടുള്ള കോമഡി ടൈമിങ്ങിലൂടെ സേതുപതി തിയേറ്ററിൽ ചിരി പടർത്തുകയും ചെയ്യുന്നുണ്ട്. സേതുപതിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ശബരി എന്ന 3rd ക്ലാസ്സുകാരനായിട്ട് മാസ്റ്റർ പൃഥ്വിരാജും വിസ്മയിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് കേട്ടോ. സേതുപതിയുടെയും പൃഥ്വിരാജിന്റെയും പ്രകടനങ്ങൾ തന്നെയാണ് സിനിമയുടെ ന്യൂക്ലിയസ്. ലിജോമോൾ ജോസ്, ശാന്തി ബാലചന്ദ്രൻ, വിഷ്ണു ഗോവിന്ദ് എന്നിവർ മികവാർന്ന പ്രകടനത്തിലൂടെ മലയാളികളുടെ അഭിമാനമായിട്ട് മാറുകയാണ് ഈ ഒരു സിനിമയിലൂടെ. മൂവരും അവരവരുടെ കഥാപാത്രങ്ങളെ അട്ടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിസ, സുന്ദര പാണ്ഡ്യൻ എന്നീ സിനിമകൾക്കൊപ്പം വിജയ് സേതുപതിയെ നായക പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ബാലാജി തരണീധരന്റെ നടുവിലെ കൊഞ്ചം പക്കത്ത് കാണും. വിജയ് സേതുപതിക്കൊപ്പമുള്ള ബാലാജിയുടെ മൂന്നാമത്തെ സിനിമ കൂടിയാണ് ഇത്. തിരക്കഥാകൃത്ത് കൂടിയായിട്ടുള്ള സംവിധായകന്റെ കഥ പറച്ചിൽ രീതി തന്നെയാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. സിനിമറ്റോഗ്രഫിയിലും പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലും കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലും ചിത്രം മികവ് പുലർത്തുന്നുണ്ട്. മാത്രമല്ല 1980s മദ്രാസിനെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ പുനഃസൃഷ്ടിക്കാനായിട്ട് ടെക്നീഷ്യൻസിനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന നിലയിലും ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്ന നിലയിലും ശ്രദ്ധേയനായിട്ടുള്ള സായ് അഭ്യങ്കർ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ളത് കേട്ടോ. ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൊണ്ടും നിരൂപക പ്രശംസ നേടിയിട്ടുള്ള സിനിമകൾ കൊണ്ടും സമ്പന്നമായിരുന്ന തമിഴ് സിനിമ പ്രതാപകാലത്തിന്റെ നിഴലിൽ മാത്രമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. തിയേറ്ററുകൾ പൂരപ്പുറമാക്കുന്ന മാസ് മസാല എന്റർടൈനറുകളും ആഴമേറിയിട്ടുള്ള രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന റിയലിസ്റ്റിക് സിനിമകളും ഒരുപോലെ നിർമ്മിക്കപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ചലച്ചിത്ര ഭൂമികകളിലൊന്നായിരുന്നു തമിഴകം.

വിശ്വനാഥനാൻ സൺസ് തുടങ്ങിയിട്ടുള്ള സിനിമകളും പതിവ് മാസ് മസാല എന്റർടൈനർ ഫോർമുലകളിലൂടെ ബോക്സ് ഓഫീസിൽ ഈ ഒരു വർഷം ചലനം സൃഷ്ടിച്ച സമയത്ത് സൂര്യനായകനായിട്ടുള്ള മണ്ടാടി കാർത്തിക് സുബരാജ് ചിത്രം ദറോത്തി, ബാലാജി തരണീധരൻ വിജയ് സേതുപതി കൂട്ടുകെട്ടിൽ പിറന്ന ബത്ത സിനിമകളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭാഷാ ഇൻഡസ്ട്രികളിൽ ഒന്നാണ് തങ്ങളുടേതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കോളിവുഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ വിജയ് സേതുപതിയുടെ അഴിഞ്ഞാട്ടമാണ് ഈ ഒരു ബത്ത എന്ന സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുത്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. എന്തായാലും ഈ ഒരു സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടി കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. റീൽ ചെക്കിൽ സഖി ഫോർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
0: Welcome back to Real Check, the complete movie show with me, RJ അനാമിക. തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രണയവും വിരഹവും പ്രമേയമാക്കിയിട്ടുള്ള വിന്റേജ് ഫീൽ ഗുഡ് റൊമാൻറ്റിക് ഡ്രാമയാണ് ചിരം എന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
2: 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗാളിലേക്ക്, രവീന്ദ്രനാഥ ടാഗോറിന്റെയും ബങ്കിം ചന്ദ്രന്റെയും മണ്ണിലേക്ക്, വിശ്വഭാരതിയിലേക്ക്.
3: ഒത്തിരി കൾച്ചറൽ ആയിട്ടുള്ള സാമ്യവും കേരളവും ബംഗാളും തമ്മിൽ. ഏതായാലും സാമ്പാട്ടെ, അയാൾ എന്തായാലും തനിക്ക് പറയണം.
0: ഭരടയിൽ എൻ സുധീർ എന്നീ ഇരട്ട സംവിധായകർ ഒരുക്കിയിട്ടുള്ള ഈ സിനിമ കേവലം ഒരു പ്രണയകഥയ്ക്കപ്പുറം ബാവുൽ സംഗീതത്തിന്റെ തനിമയും കാടിന്റെ വന്യതയും സമന്വയിപ്പിക്കുന്ന ഹൃദ്യമായിട്ടുള്ള ഒരു ചലച്ചിത്ര അനുഭവം സമ്മാനിക്കുന്ന സിനിമ കൂടിയാണ് കേട്ടോ. പരമ്പരാഗത സിനിമകളുടെ ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഈ സിനിമ സംഗീത പ്രേമികൾക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യ അനുഭവങ്ങൾ കൊതിക്കുന്നവർക്കും ഹൃദയം തൊടുന്നൊരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിക്കുന്നത്. ആദിവാസി മേഖലയിൽ നിന്ന് ബാവുൽ സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ചാന്ത് എന്ന ഗോത്രവർഗ പെൺകുട്ടിയെ കുറിച്ചും അവരുടെ ജീവിതത്തിന് വെളിച്ചമേകിയിട്ടുള്ള സീതാലക്ഷ്മി എന്ന ടീച്ചർ അമ്മയെ കുറിച്ചുമുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത്. സീത ടീച്ചറെ തേടിയെത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് മുന്നിൽ തെളിയുന്നത് അവരുടെ സാന്നിധ്യത്തെക്കാൾ പ്രണയവും കാത്തിരിപ്പും എഴുതി ചേർത്ത സീതയുടെ ഓർമ്മകളുടെ ഒരു ഡയറി കൂട്ടാണ്. ബാവുൽ സംഗീതവും ജീവിതവും എന്ന വിഷയത്തില് ഗവേഷണം നടത്താനായിട്ട് കൽക്കട്ടയിലെ വിശ്വഭാരതി സർവകലാശാലയിൽ എത്തുന്ന സീത അവിടെ വെച്ച് തന്റെ പ്രൊഫസർ സുഹൃത്തായിട്ടുള്ള സാം എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുമായിട്ട് പ്രണയത്തിലാവുകയാണ്. പിന്നീട് സാമിനൊപ്പമുള്ള നേച്ചർ ഫോട്ടോഗ്രാഫി യാത്രകൾക്കിടയിലാണ് കാടിന്റെ മക്കളായിട്ടുള്ള ഒരു പിടി ഗോത്രവർഗ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചർ അമ്മയായിട്ട് സീത മാറുന്നത്. എന്നാൽ പുതിയൊരു അസൈൻമെന്റിന്റെ പേരിൽ യാത്ര പറഞ്ഞു പിരിഞ്ഞ സാം പിന്നീട് തിരിച്ചെത്തിയില്ല. ആദിവാസി ജീവിതത്തോടുള്ള ആത്മബന്ധവും കാടിന്റെ നിശബ്ദതയിലെ അലിയാത്ത സാമിനായുള്ള സീതയുടെ കാത്തിരിപ്പും വിരഹവുമാണ് ചിത്രത്തിന്റെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥാഗതി മുന്നോട്ട് നയിക്കുന്നത്. അഭിനേതാക്കളുടെ തനിമയാർന്ന പ്രകടനങ്ങളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയാട്ടോ. സാം എന്ന നാടോടിയായ ഫോട്ടോഗ്രാഫറായിട്ട് എത്തിയിട്ടുള്ള അനൂപ് മേനോൻ തന്റെ മുൻകാല കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണ കണ്ടുവരാറുള്ള അർബൻ ഡയലോഗ് ഡെലിവറികളിൽ നിന്നും ശൈലികളിൽ നിന്നും മാറി സ്വാഭാവികതയും ശാന്തതയും നിറഞ്ഞ മാനരസങ്ങളോടെ സാമിനെ അദ്ദേഹം സ്ക്രീനില് ജീവസുറ്റതാക്കിയിട്ടുണ്ട്.
4: കല്യാണം കഴിക്കുന്നതാണോ കാട്ടുനീതി?
5: ഓടിച്ചിട്ട് പിടിച്ച് കല്യാണം കഴിക്കുന്നല്ല, പക്ഷെ ഓടിക്കും.
6: കാട് നോക്കി പഠിക്ക വേണം, അതും നമ്മ പേസമൊഴിയിലെ പഠിക്ക വേണം.
0: നായികയായിട്ട് എത്തിയിട്ടുള്ള ഐശ്വര്യ മിഥുൻ കൗറോത്ത് സീതാലക്ഷ്മി എന്ന കഥാപാത്രമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കേട്ടോ ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വിശ്വഭാരതിയിലെ റിസർച്ച് സ്കോളറിൽ നിന്ന് ആദിവാസി മേഖലയിലെ ടീച്ചർ അമ്മയിലേക്കുള്ള കഥാപാത്രത്തിന്റെ പരകായ പ്രവേശം ആത്യന്തം തന്മയത്വത്തോടുകൂടി അവർ നിർവഹിച്ചിട്ടുണ്ട്. നിഷ്കളങ്കയായിട്ടുള്ള ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെയും ഒരു ഗോത്രവർഗ സ്ത്രീയുടെ ലുക്കിലും ഭാവത്തിലും കാട്ടിൽ ജീവിക്കുന്ന സ്ത്രീയായിട്ട് ഐശ്വര്യ കാണിച്ചിട്ടുള്ള സ്വാഭാവികതയും പ്രണയവും കാത്തിരിപ്പും നിറഞ്ഞ ഭാവമാറ്റങ്ങളും എടുത്തു പറയേണ്ട ഒന്നാണ്. ശ്രീകാന്ത്, മുരളി, ഷെല്ലി, ഗീതി, സംഗീത, അമ്പിളി, തേജസ്വിനി, ഭക്ത് തുടങ്ങിയിട്ടുള്ള മറ്റ് അഭിനേതാക്കളും തങ്ങളുടേതായിട്ടുള്ള വേഷങ്ങൾ വളരെ മനോഹരമാക്കി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. ഇരട്ട സംവിധായകരായിട്ടുള്ള സിന്ധുവിന്റെയും എൻ സുധീറിന്റെയും മേക്കിംഗ് രീതിയും ആഴമുള്ള പ്രമേയവുമാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയാട്ടോ. തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിലെ പ്രണയവും വിരഹവും കാടും ഗോത്ര ജീവിതവും ബാവുൽ സംഗീതവും എല്ലാം പ്രകൃതിയോട് ചേർന്ന്

0: ചാമിയുടെ ദിവസം എന്താ സംഭവിച്ചതെന്ന് അക്കക്ക് ഓർമ്മയുണ്ടോ?
1: ആരാണ് ചെയ്യാത്തത്?
2: അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളോ തിടുക്കങ്ങളോ ഇല്ലാതെ ശാന്തമായിട്ട് കണ്ടിരിക്കാവുന്നതും കേൾവിക്കും കാഴ്ചയ്ക്കും ഒരുപോലെ ആനന്ദം നൽകുന്നതുമായിട്ടുള്ള ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ശിരം എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: check.
1: It's everything cinema.
2: വർത്തമാന കാലത്തെ വാർത്താ സൃഷ്ടിയും അതിന്റെ പിന്നാമ്പുറത്തെ കഥകളും സംഭവ വികാസങ്ങളാകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഉടുമ്പൻ ചോല വിഷൻ. ഈ ഒരു സിനിമയെ കുറിച്ചാണ് ഇനി റീൽ ചെക്കിലൂടെ പറയാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിക്കണേ, ഏറ്റവും വലിയ തോൽവിയാണ്. ലൈഫിൽ കുറച്ചൊക്കെ പ്രിൻസിപ്പിൾസ് ആണോടാ.
4: ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കിങ് സൈസിലെങ്കിലും ജീവിക്കണം.
5: അതാ മോനെ തന്റെ ആത്മവിശ്വാസം.
2: ഫഗത് ഫാസിൽ, ജോജു ജോർജ്, ടൊവിനോ തോമസ്, സിദ്ധിഖ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒക്ടോബർ 21-നാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അൻവർ റഷീദിന്റെ സഹസംവിധായകനായിട്ടുള്ള സലാം ബുഖാരി ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനാകുന്ന ഒരു സിനിമ കൂടിയാണിത്. ആൻഡ് ഇതൊരു കംപ്ലീറ്റ് മാസ് എന്റർടൈനിങ് മൂവിയാണ് കേട്ടോ. എ ആൻഡ് ആർ മീഡിയ ലാബ്സിന്റെയും യു ബി പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളില് അഷർ അമീർ, റിയാസ് കെ മുഹമ്മദ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാത്യു തോമസ്, മിലിംഗ് സോമൻ, ശ്രീനാഥ് ഭാസി, സിദ്ദിഖ്, ദിലീഷ് പോത്തൻ, വിശാഖ് നായർ, അശോകൻ, ജിനു ജോസഫ്, ബാബുരാജ്, സുധീവ് നായർ, അഭിറാം രാധാകൃഷ്ണൻ, ശങ്കർ ഇന്ദുചൂടൻ, ഷഹീൻ സിദ്ദിഖ്, ഭഗത് മാനുവൽ, ചൈതന്യ പ്രകാശ്, ജിജിന രാധാകൃഷ്ണൻ, ശ്രിന്ദ, നീന കുറുപ്പ്, ഫഫ ഖദീജ റഹ്മാൻ തുടങ്ങിയിട്ടുള്ള താരങ്ങളാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.
4: ഒരു നല്ല വാർത്താ ചാനലുകാരൻ ന്യൂസ് അറിയിക്കുന്നവൻ മാത്രമല്ല, വാർത്ത ഉണ്ടാക്കാൻ അറിയുന്നവനും കൂടിയാ.
2: ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് വിഷ്ണു തണ്ടാശ്ശേരിയാണ്. ആൻഡ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കോമ്പോസിഷൻ ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ് കേട്ടോ. അപ്പോ അടിപൊളി മാസമായിട്ട് നമ്മുടെ മാത്യു തോമസ് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഉടുമ്പൻ ചോല വിഷൻ. ഈ സിനിമയെ കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം ഇനി റീൽ ചെക്കിൽ. സഖ്യപ്പോ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
0: സിനിമ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന നമ്മുടെ സ്റ്റൈൽ മന്നന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ജയിലർ 2. ഒക്ടോബർ 15 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണല്ലേ. എന്നാലും ഈ ഒരു സിനിമയുടെ അട്ടിപൊളി കിട്ടില്ല ട്രെയിലർ റിലീസ് ആയിരിക്കാണ് കേട്ടോ. അപ്പോ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ.
2: இந்த ரெண்டு மாசத்துல இது பண்ணவனை பத்தி உனக்கு ஏதாவது தெரிஞ்சிருக்கும்ல? அத
3: அவன் என்னால மட்டும் இல்ல ஒன்னாலையும் கண்டுபிடிக்க முடியாது.
4: யாரு
2: அவ? யாரு? டைகர் முத்துவேல் பாண்டியன்.
0: മാസും ആക്ഷനും സ്വാഗും താരസമ്പന്നവുമായിട്ടുള്ള ട്രെയിലർ ഇതിനോടകം തന്നെ സിനിമ ആസ്വാദകരെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്റ്റൈൽ മന്നന്റെ സിനിമയാണെങ്കിലും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് ഒഫ്കോഴ്സ് നമ്മുടെ ലാലേട്ടന്റെ ഫാൻസ് തന്നെയാണല്ലേ. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഗംഭീരമായിട്ടുള്ള വേഷമാകും രണ്ടാം ഭാഗത്തിലേതെന്നാണ് ഇവർ പറയുന്നത്. ആദ്യ ഭാഗത്തേക്കാൾ മാസായിട്ട് മെഗാ ക്യാൻവാസിലാണ് രണ്ടാം ഭാഗം ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. വമ്പൻ ആക്ഷൻ, ചടുലമായിട്ടുള്ള ഗാനങ്ങൾ, വൈകാരിക രംഗങ്ങൾ, പഞ്ച് ഡയലോഗുകൾ, സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രസന്റേഷൻ, നെൽസൺ ദിലീപ് കുമാർ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഹ്യൂമർ എന്നിവയെല്ലാം കോർത്തിണക്കിയാണ് രണ്ടാം ഭാഗവും കഥ പറയുന്നത് എന്നും ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട്.
2: അവനെ കണ്ടുപിടിച്ചിങ്ങളാ ഇല്ലടാ.
5: എട്ട് മണി വസന്ന ഏഴ് മണിക്ക് വരാ. ராக்கெட்லயா போறோம்? பெல்ட்ட போடு, அதை போடு. இன்னும் குழந்தையாவே இருக்கே நீ.
0: നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2 ശ്രീഗോകുലം ഗോപാലന്റെ ശ്രീഗോകുലം മൂവീസ് ആണ് കേരളത്തിലും കർണാടകയിലും വമ്പൻ റിലീസിനായിട്ട് പ്രദർശനത്തിന് എത്തിക്കുന്നത് കേട്ടോ. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള ആദ്യ ഭാഗത്തിന് ശേഷം മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രമായുള്ള രജനീകാന്തിന്റെ രണ്ടാം വരവാണ് ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് സിനിമയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറായിട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ സുരാജ് വെഞ്ഞാറും, എസ് ജെ സൂര്യ, വിദ്യാ ബാലൻ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. മിഥുൻ ചക്രവർത്തി, യോഗി ബാബു, ഹക്കീം ഷാജഹാൻ എന്നിവരും ഈ സിനിമയുടെ താരനിരയിലുണ്ട്. ആൻഡ് ആദ്യ ഭാഗത്തിലെ കഥാപാത്രങ്ങളെയും പുതിയ താരങ്ങളെയും ഒരുമിപ്പിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഒരു ജയിലർ 2-വിനുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസിഷൻ ചെയ്തിട്ടുള്ളത് ദ വൺ ആൻഡ് ഒൺലി അനിരുദ്ധ് രവിശങ്കർ ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ സംഗീതം ട്രെയിലറിന്റെയും ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. ആൻഡ് സിനിമയിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന
6: പാട്ടുകളാണ്. ആവാസ് എട്ടി പാക്കത് പക്കത്ത് വിട്ട് കുപ്പ് പോടുന്നത് ഇതെല്ലാം ഡാഡി കാലത്ത് സ്റ്റൈൽ, இந்த காலத்து ஸ்டைல். எதிரிங்கெல்லாம் ஒரே இடத்துக்கு உட வச்சு அந்த இடத்துக்கே பாம்பு வைக்கிறது.

അപ്പോ ആ പാട്ടുകളിനി കേൾക്കാനുള്ള സമയമാണ്. റീൽ ചെക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

night. Hey.

0: Check.
1: It's everything. Cinema.
2: സാധാരണ മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അണ്ടർവേൾഡിന്റെ ഇരുണ്ട ലോകത്തേക്കുള്ള നായകന്റെ മാറ്റം അവതരിപ്പിക്കുന്ന മാസ് സംഭാഷണങ്ങളുമായിട്ട് ഡിസ്കോ മൂവിയുടെ ടീസർ റിലീസ് ആയിരിക്കാനോട്ടോ. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: സിസിലി, ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചു ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വലുതാകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി മാറും, അങ്ങനെ ഞാനും ഒരു സയന്റിസ്റ്റ് ആവും.
2: നടൻ ചെമ്പൻ വിനോദിന്റെ ഗംഭീര പ്രകടനവും ഡയലോഗുമാണ് ഈ ടീസറിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയാട്ടോ. മെക്സിക്കൻ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ടീസറിലെ ചെമ്പൻ വിനോദിന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ ആരാധകരെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കഥാപാത്രങ്ങളുടെ സ്റ്റൈലിഷ് ഇന്റർനാഷണൽ ലുക്കിലുള്ള അവതരണവും സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മാസ് ലുക്കും ആക്ഷൻ സീൻസിനുമൊപ്പം ശക്തമായിട്ടുള്ള സംഭാഷണങ്ങളും നാടകീയ മുഹൂർത്തങ്ങളും നിറഞ്ഞ ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ മികച്ചൊരു ദൃശ്യാനുഭവം സമ്മാനിക്കുമെന്നാണ് ടീസർ നൽകുന്ന സൂചന. അഞ്ചു കള്ള കോക്കാൻ എന്ന ചിത്രത്തിന് ശേഷം ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഡിസ്കോ. ചെമ്പൻ വിനോദ് തിരക്കഥ രചിച്ച ഈ സിനിമ ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ചെമ്പൻ വിനോദും ഫാഡ്സ് ഫിലിംസിന്റെ അഹമ്മദ് ഗോൾച്ചനും സംയുക്തമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ സിനിമയിലെ ആന്റണി വർഗീസ്, ദേവ് മോഹൻ, ലോക്മാൻ, ചെമ്പൻ വിനോദ്, ജോസ്, അർജുൻ, അശോകൻ, സാഗർ, സൂര്യ, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ഷെബിൻ, ബെൻസൺ, ഫെമിന, ജോർജ്, കല്യാണി, അനിൽ, മീര, വാസുദേവ്, ഗായത്രി, സുരേഷ്, സെന്തിൽ കൃഷ്ണ, മണികണ്ഠൻ, ആചാരി, അപ്പാനി, ശരത് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഗായത്രി സുരേഷിന്റെ ഗ്ലാമർ മേക്കോവർ ആണ് ടീസറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയാട്ടോ.

അഞ്ചുകള്ള കോക്കാൻ അതിന്റെ ലോക്കൽ റോ ഫിലിം മേക്കിംഗ് കൊണ്ടാണ് ശ്രദ്ധ നേടിയതെങ്കിൽ ഡിസ്കോ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റൈലിഷ് ഇന്റർനാഷണൽ ലുക്കിലുള്ള കഥാപാത്രങ്ങളുടെ ലുക്ക് കൊണ്ടാണ് ഞെട്ടിക്കുന്നത് കേട്ടോ. ഡിസ്കോയുടെ ടൈറ്റിലിന് പോലും ഒരു തോക്കിനെ പ്രതീകമായിട്ട് കാണിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ സിനിമ ഇൻഡസ്ട്രിയിലെ ശ്രദ്ധേയരായിട്ടുള്ള സാങ്കേതിക നിരയാണ് ചിത്രത്തിലായിട്ട് അടുന്നിടക്കുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് അർമു ആണ്, മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് മണികണ്ഠൻ അയ്യപ്പയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു കിലക്കൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിലീസിലൂടെ സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരത്തിൽ.

0: check.
1: It's everything cinema.
0: നമ്മുടെ ചോക്ലേറ്റ് ഹീറോ വിജയ് ദേവരകൊണ്ട ഹീറോ ആയിട്ടെത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ പീരീഡ് ആക്ഷൻ മൂവിയാണ് രണവാലി. ഈ ഒരു സിനിമയുടെ കിടിലൻ കിടിലൻ ട്രെയിലർ റിലീസ് ആയിരിക്കാനു കേട്ടോ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.

0: പ്രേക്ഷകരിൽ ആകാംക്ഷയും രോമാഞ്ചവും നിറയ്ക്കുന്ന രീതിയിൽ ഇതുവരെ കാണാത്ത അതിശക്തവും തീക്ഷണവുമായിട്ടുള്ള ഒരു മേക്ക് ഓവറിലാണ് നമ്മുടെ വിജയ് ദേവരകൗണ്ട ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. വിജയദശമി ആഘോഷങ്ങളുടെ സമയത്ത് ഒക്ടോബർ 16-നാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. 1876 മുതൽ 1778 വരെയുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് ജീവൻ നഷ്ടമായ 80 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ എത്തുന്നത് കേട്ടോ. ഇന്ത്യയിൽ അക്കാലത്ത് നടന്ന യഥാർത്ഥ ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. മദ്രാസ് പ്രസിഡൻസിയിൽ ബ്രിട്ടീഷുകാര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭീകരമായിട്ടുള്ള പട്ടിണിയും പീഡനങ്ങളുമാണ് ട്രെയിലറിന്റെ സ്റ്റാർട്ടിംഗിൽ കാണാനായിട്ട് സാധിക്കാട്ടോ. വിജയ് ദേവരകോണ്ടയും രശ്മിക മന്ദാനയും ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ എർനേനിയും വൈ രവിശങ്കറും ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
1: జరిపించుకోవలసిన మహాకార్యం ఒకటి నాకు కనపడతాంది. రణబాలి
2: అందరూ ఇరండి. ప్రభుత్వం వారు క్యాంపులు ఏర్పాటు చేశారు. ఆడికి పోయి అందరూ పని చేసుకుంటే 3 పూటలా భోజనం పెడతారు.
0: ഈ ചിത്രത്തിൽ വിജയ് ദേവരകോണ്ടയോടൊപ്പം കരുത്തുറ്റ പ്രതിനായക കഥാപാത്രമായിട്ടാണ് ദ മമ്മി, ദ മമ്മി റിട്ടേൺസ്, ബ്ലഡ്, ഡയമണ്ട് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള അർണോൾഡ് വോസ്ലു എത്തിയിട്ടുള്ളത് കേട്ടോ. സർ തിയോഡർ ഹെക്ടർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ വേഷമിടുന്നത്. ആൻഡ് വിജയ് ദേവരകോണ്ടയുടെയും രശ്മികയുടെയും കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഈ ഒരു സിനിമയിലേതെന്നാണ് സൂചന. വിവാഹശേഷം ഇരുവരും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഇത്. ഇതൊരു ബയോപിക് അല്ലെന്നും മറച്ചു വെക്കപ്പെട്ട ചരിത്ര രേഖകളുടെയും വാമൊഴികളുടെയും സിനിമാറ്റിക് പുനരാവിഷ്കരണമാണെന്നും അണിയറ പ്രവർത്തകര് വ്യക്തമാക്കിയിട്ടുണ്ട്. പാൻ ഇന്ത്യൻ തലത്തിൽ പുറത്തിറങ്ങുന്ന രണബാലി ഇന്ത്യൻ സിനിമയിലെ തന്നെ വമ്പൻ പ്രൊജക്ടുകളിൽ ഒന്നായിരിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് കേട്ടോ.
3: Collections are unprecedented, sir. However, I fear a famine.
4: Takuru valagalai valu manithulu kaadu raakshathulu.
0: നമുക്കെന്തായാലും രണബാലി എന്ന സിനിമയിലെ കുറച്ച് ഹിറ്റായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. റിയൽ ചെക്കിൽ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ശ്രേയ എഫ് 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: check.
1: It's everything cinema.
0: ങ്ങളും ഉദ്യോഗവും നിറഞ്ഞ മുഹൂർത്തങ്ങളുമായിട്ട് നമ്മുടെ ജനപ്രിയ നായകൻ ഹീറോ ആയിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നീക്കം. ഈ ഒരു സിനിമയുടെ കിടലൻ കിടലൻ ടീസർ റിലീസ് ആയിരിക്കാണ് കേട്ടോ. അപ്പോ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ കേൾക്കാം ഇനി റീൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
2: അവർക്ക് എല്ലാ വിധത്തിലും കണക്ഷൻസ് ഉണ്ട്
3: സർ. ബോഡിയിൽ പിടിവലി നടന്നതിന്റെ ചില ലക്ഷണങ്ങളുണ്ട്, പക്ഷെ ഒബ്വിയസ് ആയിട്ട് ലീഡ് കിട്ടുന്ന ഒന്നും തന്നെ ഇല്ല.
4: ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അത് മാറി ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല.
5: ഏത് പത്രത്തിൽ
6: പത്രമൊന്നും അല്ല സാറേ, ഒരു തട്ടിപ്പൊട്ട് മാസിക.
0: ജഗൻ ഷാജി കൈലാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൻഡ് ദിലീപിന്റെ അഭിനയ ജീവിതത്തില് ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുക കേട്ടോ. തികച്ചും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഉർവശി തിയേറ്റേഴ്സ്, പെൻ സ്റ്റുഡിയോസ്, കാക്കാ സ്റ്റോറീസ് എന്നീ ബാനറുകളില് സന്ദീപ് സേനൻ, ഡോക്ടർ ജയന്തി, ലാൽഗഡ, അലക്സ് ഇ കുര്യൻ എന്നിവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എത്തിയിട്ടുള്ളത് സംഗീത് സേനൻ, നിമിത ഫ്രാൻസിസ് ആണ് കേട്ടോ. ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇമോഷണൽ ത്രില്ലർ ഡ്രാമ ജോണറിലൂടെയാണ് ഈ സിനിമയുടെ പ്രസന്റേഷൻ വരുന്നത് കേട്ടോ. തുടക്കം മുതൽ ഉദ്യോഗത്തിന്റെ മുൾമുനയിലൂടെയാണ് കഥയുടെ സഞ്ചാരം എന്ന് തന്നെ പറയാം. സിദ്ദിഖ്, കലാഭൻ, ഷാജോൺ, ബിനു, പപ്പു, വിലാസ്, ചന്ദ്രൻ, സാധിക്, ഡ്രാക്കുല, സുധീർ, കോട്ടയം, രമേശ്, ഷാരി, ഷെല്ലി എന്നിവരും ഈ സിനിമയിലെ പ്രധാന താരങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. തൊടുപുഴ, കൊച്ചി എന്നിവിടങ്ങളിലുമായിട്ട് 60 ദിവസത്തോളം നീണ്ടു നിന്ന ചിത്രീകരണത്തോടുകൂടിയാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിപിൻ ബാലചന്ദ്രനാണ്. മനോഹരമായിട്ടുള്ള മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ളത് മുജീബ് മജീദ് ആണ് കേട്ടോ.
7: പണ്ട് ഇവന് പോലീസ് ആകണമെന്നായിരുന്നു ആഗ്രഹം. പോലീസുകാർക്കിട്ടൊന്ന് പണിയ, അതാണ് പുള്ളിയുടെ ഒരു മെയിൻ. കള്ളന്മാരും തടവുള്ളികളുമാണ് സാറേ ഇവന്റെ ഇടപാട്.
8: എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് സാറേ.
0: ആൻഡ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അജയ് ഡേവിഡ് കാച്ചുപിള്ളിയാണ്. അപ്പോ നമ്മുടെ ജനപ്രിയ നായകന്റെ ഏറ്റവും പുതിയ ഇമോഷണൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് നീക്കം. ഈ ഒരു സിനിമയുടെ കലക്കൻ ടീസർ ആണ് റിലീസ് ആയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. ഈ ഒരു സിനിമാ വിശേഷത്തോടുകൂടി ഇന്നത്തെ റീൽ ചെക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. Till then, it's me, RJ Anamika, signing off.

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: മഞ്ഞു പെയ്തിറങ്ങുന്ന കൊടുമുടികൾ, ദാൽ തടാകത്തിലെ ശാന്തമായ ഓളങ്ങൾ, പൈൻമരങ്ങൾ അതിരിട്ട വനാന്തരങ്ങൾ, ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജമ്മുകാശ്മീരിലെ ബാക്കി കാഴ്ചകളിലേക്കാണ് ഇന്ന് സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സഞ്ചാരി വിത്ത് ആർ ജെ ഏലിക്കുട്ടി. സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. പീർപഞ്ചാലും ഹിമാലയവും സാൻസ്കാറും ലഡാക്കും കാരാകോറവും അതിരുകളിടുന്ന ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങൾ പർവ്വതാരോഹകരുടെ ഏറ്റവും വലിയ സ്വപ്നഭൂമിയാകുന്നതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ണോടിക്കാം. പീർപഞ്ചാൽ, ഹിമാലയ, സാൻസ്കാർ, ലഡാക്ക്, കാരാകോറം എന്നീ 5 കൂറ്റൻ പർവ്വതനിരകളാണ് ഈ നാടിന് സംരക്ഷണം തീർക്കുന്നത്. സാഹസികരായ പർവ്വതാരോഹകർക്ക് മനസ്സും ശരീരവും ഒരുപോലെ പുതുക്കാൻ കഴിയുന്ന ഹിമാലയൻ ക്ലൈംബിംഗ് എക്സ്പീരിയൻസുകളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പൂർണ്ണ മൗണ്ടനറിംഗ് എക്സ്പെഡീഷൻ പൂർത്തിയാക്കാൻ 1 മാസത്തോളം സമയം വേണ്ടിവരും. സമൃദ്ധമായ സസ്യസമ്പത്തും അപൂർവ വന്യജീവികളും നിറഞ്ഞ വഴികൾ താണ്ടി കൊടുമുടികളുടെ നെറുകയിലെത്തുമ്പോൾ അപ്പുറത്ത് അയൽ രാജ്യങ്ങളായ ടിബറ്റിന്റെയും പാകിസ്ഥാന്റെയും അതിർത്തികൾ വരെ തൊട്ടറിയാൻ കഴിയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് യാത്രികരെ കാത്തിരിക്കുന്നത്. ആൽപൈൻ രീതിയിലുള്ള വേഗതയേറിയ കയറ്റങ്ങൾ മുതൽ പ്രൊഫഷണൽ പർവ്വതാരോഹകരെ പോലും വെല്ലുവിളിക്കുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകൾ വരെ സാഹസികതയുടെ അങ്ങേയറ്റം തിരയുന്നവർക്ക് ജമ്മു കാശ്മീരിൽ 2 പ്രധാന മേഖലകളാണുള്ളത്. കാശ്മീർ താഴ്വരയിലെ പ്രസിദ്ധമായ കൊടുമുടികളും കിഷ്ട്വാർ മേഖലയിലെ അതീവ സാങ്കേതിക നിറഞ്ഞ മലനിരകളും. അതിവേഗത്തിലുള്ള ആൽപൈൻ ക്ലൈംബിംഗിന് ഏറ്റവും അനുയോജ്യമായ കൊടുമുടികളാണ് കോലാഹോയ്, ഹർമുഖ് എന്നിവ. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുമുടി കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ക്ലൈംബർമാർക്ക് ഇവ മികച്ച അനുഭവം സമ്മാനിക്കുന്നു. എന്നാൽ ഉയരം കുറവാണെങ്കിലും സാങ്കേതികമായി അതീവ കഠിനവും അപകടകരവുമായ പാറക്കെട്ടുകളാൽ സമ്പന്നമാണ് കിഷ്ട്വാർ മേഖല. സ്കിൽ മൂൺ, സിക്കിൾ മൂൺ, ബ്രഹ്മ, അർജുന, കഠോരി, ഫ്ലാറ്റ് ടോപ്പ്, റായഗർ, ക്രൂക്കഡ് ഫിംഗർ എന്നീ പ്രശസ്ത കൊടുമുടികൾ ക്ലൈംബർമാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. പർവ്വതാരോഹകരുടെ ഏറ്റവും വലിയ സ്വപ്നഭൂമിയായ സാൻസ്കാറിലെ മഞ്ഞുമൂടിയ ഗ്ലേസറുകളിലേക്കും കൊടുമുടികളിലേക്കുമാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഷാഫത്ത് ഗ്ലേസറിന്റെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട കൊടുമുടികളും സുബ്ര താഴ്വരയിലെ കരോകരം മലനിരകളും അളവറ്റ അഡ്വഞ്ചർ സ്പോട്ട് സാധ്യതകളുമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സാൻസ്കാർ മേഖലയിലെ ഷാഫത്ത് ഗ്ലേസറിന് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 7000 മീറ്ററിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കൊടുമുടികളാണ് നൂൻ, കൂൻ എന്നിവ. ഇതിനു ചുറ്റുമായി വൈറ്റ് നീഡിൽ, പിനാക്കിൾ എന്നീ ശൃംഖങ്ങളും കാണപ്പെടുന്നു. പിൻസില ചുരത്തിൽ നിന്ന് കാണാവുന്ന വിഖ്യാതമായ ഡ്രാങ് ഡ്രാങ് ഗ്ലേസറിന് ചുറ്റുമായാണ് പ്രശസ്തമായ സെഡ് സീരീസ് പീക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. ലഡാക്ക് മേഖലയിലേക്ക് കടക്കുമ്പോൾ സ്റ്റോക്ക് കാങ്ക്രി, പാർച്ച കാങ്ക്രി, കാങ്ലാച്ച എന്നിവ ട്രക്കർമാരെ ആകർഷിക്കുന്നു. സമീപകാലത്തായി നുബ്ര താഴ്വരയിലെ സംരക്ഷിത മേഖലകളിലുള്ള ഇന്ത്യൻ കാരാകോറം കൊടുമുടികളും തദ്ദേശീയർക്കും വിദേശീയർക്കുമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മൗണ്ടനീയറിംഗിനും ട്രക്കിങ്ങിനും പുറമെ വേനൽക്കാലത്തെ ആവേശം നിറയ്ക്കുന്ന വാട്ടർ റാഫ്റ്റിംഗ്, തടാകങ്ങളിലെ ഫിഷിംഗ്, ശീതകാലത്തെ സ്കീയിംഗ്, ഉയർന്ന സമതലങ്ങളിലെ ഗോൾഫിംഗ് എന്നിവ ലഡാക്കിനെ ലോകത്തിലെ ഏറ്റവും മികച്ച അഡ്വഞ്ചർ ഹബ്ബാക്കി മാറ്റുന്നു.
1: ചെന്നൈ വരെ പോകുന്ന ചെന്നൈ മെയിൽ 19:35

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
1: Ashraya FM 90, Nadinoppam, Nattarkoppam.
5: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ പ്രിയ ജോൾസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കരപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

ഇഷ്ടപ്പെടുന്ന ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നതുല്യമായ പ്രകൃതിദത്ത പറുദീസയാണ് കാശ്മീർ. തെളിനീരൊഴുകുന്ന പർവ്വത നദികളും അരുവികളും ഉയർന്ന തടാകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കാശ്മീരിലെ പ്രശസ്തമായ ട്രൗട്ട് ഫിഷിംഗ് ലോകത്തിലേക്ക് ഇനി നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പ്രകൃതി മനോഹരമായ സിന്ധ് ലിഡ്ഡർ നദികളും അവയുടെ പോഷക നദികളും കാശ്മീരിന്റെ ഭൂപ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. പർവ്വതങ്ങളിൽ നിന്ന് ആർത്തത്തി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളത്തിൽ ബ്രൗൺ ട്രൗട്ട്, റെയിൻബോ ട്രൗട്ട് എന്നീ അപൂർവ ഇനം മത്സ്യങ്ങൾ സമൃദ്ധമായി കാണപ്പെടുന്നു. ലോകത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിലാണ് ഇവിടെ ഫിഷിംഗ് പെർമിറ്റുകളും സൗകര്യങ്ങളും ലഭ്യമാകുന്നത്. അനിയന്ത്രിതമായ മീൻപിടുത്തം തടയാൻ കാശ്മീർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മികച്ച മുൻകരുതലുകളാണ് ഒരുക്കിയിരിക്കുന്നത്. താഴ്വരയിൽ 100 ഫിഷിംഗ് ബീറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ബീറ്റിൽ ഒരു സമയം ഒരാൾക്ക് മാത്രമാണ് പെർമിറ്റ് നൽകുന്നത്. സഞ്ചാരികൾക്ക് ഒരാഴ്ചയിൽ 6 വരെ പെർമിറ്റ് ലഭിക്കുമ്പോൾ പ്രദേശവാസികൾക്ക് ഞായറാഴ്ചകളിൽ മാത്രമാണ് അനുമതിയുള്ളത്.

രണ്ട് മണിക്കൂർ ഡ്രൈവിനുള്ളിൽ ഭൂരിഭാഗം ബീച്ചുകളിലും എത്തിച്ചേരാം. സമീപത്തായി ഫിഷറീസ് അല്ലെങ്കിൽ ടൂറിസം വകുപ്പുകളുടെ ഹട്ടുകളിൽ താമസ സൗകര്യവും ലഭ്യമാണ്. ബുദ്ധിശാലിയും ചടുല നീക്കങ്ങളുമുള്ള ട്രൗട്ട് മീനുകളെ വീഴ്ത്തണമെങ്കിൽ സാങ്കേതിക തികവും ക്ഷമയും നിർബന്ധമാണ്. അധികാലത്തും സന്ധ്യാസമയത്തുമാണ് നദികളിൽ മീൻപിടുത്തത്തിന് ഏറ്റവും അനുയോജ്യം. കാശ്മീരിലെ ട്രൗട്ട് ആംഗ്ലിംഗ് തന്ത്രങ്ങളും 14,000 അടി ഉയരത്തിലെ തടാകങ്ങളിലെ ഫിഷിംഗ് അനുഭവവും ലഡാക്കിലൂടെ കുതിച്ചു പായുന്ന സിന്ധു നദിയുടെ വിസ്മയ കാഴ്ചകളിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. ഓരോ ബീറ്റിലും സഞ്ചാരികളെ സഹായിക്കാനായി 2 ബീറ്റ് ഗാർഡുകൾ വീതം തദ്ദേശീയമായി സജ്ജമാണ്. അനുമതിയുള്ള 2 കിലോമീറ്റർ ചുറ്റളവിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിലേക്ക് മാറി ചൂണ്ടയിടുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീളുന്നതാണ് ഇവിടുത്തെ ഫിഷിംഗ് സീസൺ. 8 ദിവസത്തെ ട്രക്കിങ്ങിനൊടുവിൽ സമുദ്രനിരപ്പിൽ നിന്ന് 14,000 അടി ഉയരത്തിലുള്ള മനോഹര തടാകങ്ങളിലേക്ക് എത്തിച്ചേരാം. ശീതകാലത്ത് തടാകത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന മീനുകൾ മഞ്ഞുരുകുന്നതോടെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നു. സ്പൂണുകളും സ്പിന്നറുകളും ഉപയോഗിച്ച് ഇവിടെ അനായാസ്യം മീൻ പിടിക്കാം. ലഡാക്കിലേക്ക് കടക്കുമ്പോൾ 2,000 മൈൽ നീളമുള്ള മഹത്തായ സിന്ധു നദി പർവ്വതനിരകളെ പിളർന്ന് ആർത്തെത്തി ഒഴുകുന്നു. സിംഹനദി എന്നറിയപ്പെടുന്ന സിന്ധുവിന്റെ ഈ വന്യത ഏതൊരു സഞ്ചാരിയിലും ആവേശം നിറയ്ക്കുന്ന കാഴ്ചയാണ്. ശ്രീനഗറിലെ ടൂറിസ്റ്റ് റിസപ്ഷൻ സെന്ററിലെ ഫിഷിംഗ് കൗണ്ടർ വഴി ഉപകരണങ്ങളും പെർമിറ്റുകളും അനായാസം സ്വന്തമാക്കാം.

0: നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾഫ് കോഴ്സിലെ പച്ചപ്പിൽ നിന്നും തണുത്തുറഞ്ഞ പർവ്വത നദികളിലെ സാഹസികമായ വാട്ടർ സ്പോർട്ടിലേക്ക്, ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങൾ കായിക പ്രേമികൾക്കും സാഹസിക യാത്രികർക്കും സമ്മാനിക്കുന്ന വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് കൂടി ഇനി നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലഡാക്കിന്റെ ഹൃദയത്തിലൂടെ അലറിപ്പായുന്ന സിന്ധു നദി വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന്റെ വലിയൊരു കേന്ദ്രമാണ്. പെയ് പാതയിൽ നിന്ന് ആരംഭിച്ച് കന്യോണുകളിലൂടെ കുതിച്ച് സാൻസ്കാർ കാരക്കോറം നിരകൾ സംഗമിക്കുന്ന നിമോ വരെ നീളുന്ന പർവ്വത റാഫ്റ്റിംഗ് തുടക്കക്കാർക്ക് പോലും അവിസ്മരണീയമായ അനുഭവമാണ് നൽകുന്നത്. ഇതോടൊപ്പം ദാൽ, നാഗിൻ തടാകങ്ങളിലെ വാട്ടർ സ്കീയിങ്ങും കനോയിങ്ങും സഞ്ചാരികളെ ആകർഷിക്കുന്നു. മഞ്ഞിന്റെ ആദ്യ തുള്ളികൾ വീഴുന്നതോടെ കാശ്മീരിന്റെ ഉയർന്ന ഭൂപ്രദേശങ്ങൾ വെള്ളിക്കസവ് അണിഞ്ഞൊരുങ്ങുകയായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിന്റർ സ്പോർട് പറദീസിയായ ഗുൽമാർഗിലെയും പഹൽഗാമിലെയും മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവുകളിലെ ആവേശകരമായ സ്കീയിങ് കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 8,700 മുതൽ 10,500 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുൽമാർഗിലെ സ്കീ സ്ലോപ്പുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്നതാണ്. തുടക്കക്കാർക്കായി സ്കീ ലിഫ്റ്റ് സൗകര്യങ്ങൾ ലഭ്യമാണ്. ഓസ്ട്രേലിയ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോകോത്തര സ്കീയിങ് ഉപകരണങ്ങൾ ഗുൽമാർഗിലെ സ്കീ ഷോപ്പുകളിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. സാഹസികതയുടെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവർക്കായി ഹെലി സ്കീയിങ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ഉയർന്ന കൊടുമുടികളിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് താഴേക്ക് സ്കീ ചെയ്തു വരുന്ന കാഴ്ച അവിസ്മരണീയമാണ്. ഇതോടൊപ്പം പഹൽഗാമിലും അത്യാധുനിക സ്കീയിങ് പരിശീലന കേന്ദ്രങ്ങളും വിന്റർ സ്പോർട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രവർത്തന സജ്ജമായി വരുന്നു.

0: നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Air ticketum visayum ini medamaya nirakil Campus Travels Kottarakara Contact 9958731115

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. ലഡാക്കിലേക്കുള്ള ഹിമാലയൻ കവാടമായ സുജീല ചുരം പിന്നിടുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ധീരതയുടെയും പ്രതികൂല കാലാവസ്ഥയോടുള്ള അതിജീവനത്തിന്റെയും മനോഹരമായ കഥകൾ ഉറങ്ങുന്ന ദ്രാസിലേക്കാണ്. ഏഷ്യയിലെ തന്നെ മനുഷ്യവാസമുള്ള രണ്ടാമത്തെ ഏറ്റവും തണുപ്പേറിയ ഈ താഴ്വരയെക്കുറിച്ച് നമുക്കിനി കേൾക്കാം. കാർഗിലിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 3,300 മീറ്റർ ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. ശീതകാലത്ത് താപനില -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന ഇവിടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായുള്ള ബന്ധം പോലും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നു. എന്നാൽ വേനൽക്കാലത്ത് പച്ചപ്പ് നിറഞ്ഞ കുഞ്ഞിൻ ചെരുവുകളും സുഗന്ധമുള്ള കാട്ടുപൂക്കളും കൊണ്ട് ഈ താഴ്വര മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറുന്നു. മധ്യേഷ്യൻ സമതലങ്ങളിൽ നിന്ന് കുടിയേറിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരത് വിഭാഗത്തിൽപ്പെട്ട ആര്യൻ വംശജരാണ് ഇവിടുത്തെ നിവാസികൾ. ഇവർ സംസാരിക്കുന്ന ഷിനാ ഭാഷ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇവരുടെ പരമ്പരാഗത കായിക വിനോദമായ കുതിരപ്പോളോ അതീവ ആവേശത്തോടെയാണ് ഇന്നും സംഘടിപ്പിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി കൊടും മഞ്ഞിലും സോജീല ചുരത്തിലൂടെ കച്ചവട ചരക്കുകൾ എത്തിച്ച ഇവർ ലഡാക്കിന്റെ കാവലാളുകൾ എന്നറിയപ്പെടുന്നു. സുരു താഴ്വരയിലേക്കുള്ള 3 ദിവസത്തെ പ്രശസ്തമായ ഉംബാല പാസ് ട്രക്കിങ്ങിനും അമർനാഥ് ഗുഹയിലേക്കുള്ള ട്രക്കിങ്ങിനും ഏറ്റവും അനുയോജ്യമായ തുടക്ക കേന്ദ്രമാണ് ദ്രാസ്. ശ്രീനഗർ ലേ പാതയിലുള്ള ബസ്സുകൾ വഴി ദ്രാസിലെത്താം. ശ്രീനഗറിൽ നിന്ന് റോഡ് മാർഗം വരുന്ന എല്ലാ സഞ്ചാരികളും ദ്രാസിലെ ടൂറിസ്റ്റ് രജിസ്ട്രേഷൻ സെന്ററിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.

0: എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

മദ്രാസിന്റെ തണുത്തുറഞ്ഞ താഴ്വരകളും ധീരതയുടെ ചരിത്ര ശേഷിപ്പുകളും കണ്ടുകഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തതായി യാത്ര തിരിക്കുന്നത് കാശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതിദത്ത മനോഹര കേന്ദ്രമായ ഗുൽമാർഗിലേക്കാണ്. പൂക്കളുടെ താഴ്വര എന്ന അർത്ഥം വരുന്ന ഗുൽമാർഗിന്റെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചകളിലേക്കും ഇനി നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ശ്രീനഗറിൽ നിന്ന് 51 കിലോമീറ്റർ അകലെ ബാരാമുള്ള ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2700 മീറ്റർ ഉയരത്തിൽ തളികയുടെ ആകൃതിയിലാണ് ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പൈൻ ദേവദാരു മരങ്ങളും വാൽനട്ട് മൾബറി തോട്ടങ്ങളും തെളിഞ്ഞ ദിവസങ്ങളിൽ 100 കിലോമീറ്റർ അകലെയുള്ള നങ്ക പർവ്വത് കൊടുമുടിയുടെ അവിസ്മരണീയ ദൃശ്യങ്ങളും ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. ശീതകാലത്ത് തണുത്തുറഞ്ഞ മഞ്ഞുപാളികളാൽ പൊതിയപ്പെടുന്ന ഇവിടുത്തെ മലഞ്ചെരുവുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കീയിംഗ് കേദാരമായി മാറുന്നു. തുടക്കക്കാർക്കായി പരിശീലകരും സാങ്കേതിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. വിനോദസഞ്ചാരികളെ മഞ്ഞുപൂടിയ കോൺഡ്രോയിലേക്ക് എത്തിക്കുന്ന കേബിൾ കാർ, ഗോണ്ടോള സവാരി എന്നിവ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഇന്റർനാഷണൽ ഗോൾഫ് കോഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുൽമാർഗിലാണ്. ഇതോടൊപ്പം അൽപാദർ തടാകത്തിലേക്കുള്ള ഗുൽമാർഗ്, കിലാൻ മാർഗ്, അഫർവത്ത്, അൽപാദർ ട്രക്കിംഗ് പാതയും സാഹസിക യാത്രികരുടെ പ്രിയപ്പെട്ട

0: നയൻറ്റി നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ.
7: മലയാളക്കര മനസ്സാകെ വിളിക്കുന്നു, കേരള നാട്ടിൻ രസിയോ മയക്കുന്നു.
1: മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ പ്രിയ ജോയ്സൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആശ്രയ FM 90.
1: Lend your ears to this. Yeah, Siren Z with the beat. Dilip Varma, Psycho Mantra.

0: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി.
1: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Madhavithakkalavuka evarudeyum valiya swapnam, aa swapnathilekkulla vishwasaneeyamaya vazhikattiyaanu Neovita Fertility Center. Aadhunika IVF ulpadeyulla noothana fertility chikitsakalum parijayasambandharaya vidagdharude vyaktigatha parichayanavum pratheekshayude thudakkam. Neovita Fertility Center, Ayathil Junction, Kollam.

Brahmachari, your travel partner. രാജാവ് ജംബുലോജൻ ഒരു കടുവയും ആടും ഒരുമിച്ച് ഒരേ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും സമാധാനത്തിന്റെ പ്രതീകമായി നഗരത്തിന് തറക്കല്ലിടുകയും ചെയ്ത ഐതിഹ്യമുറങ്ങുന്ന മണ്ണ് ജമ്മു. താവി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശീതകാല തലസ്ഥാനത്തിന്റെ പുരാതന ചരിത്രത്തിലേക്കും കാഴ്ചകളിലേക്കും കൂടി ഇനി നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ിൽ ഗുലാബ് സിംഗ് കാശ്മീരുമായി കൂട്ടിച്ചേർത്ത ജമ്മുവിൽ ഫ്രഞ്ച് വാസ്തുവിദ്യയിൽ പണിതുയർത്തിയ അമർ മഹൽ കൊട്ടാരം താവി നദിയുടെ മനോഹരമായ കാഴ്ച നൽകുന്നു. ഉത്തരേന്ത്യയിലെ തന്നെ വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നായ രഘുനാഥ് ക്ഷേത്രവും സ്ഥാപക തലസ്ഥാനമായ ബഹു ഫോർട്ടും അവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1950 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പത്നി ടോപ് ജമ്മുവിലെ പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. വീർ ബാഹുവിനെ അമ്പിൽ നിന്ന് രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന മാനസാർ സുരിൻസാർ തടാകങ്ങളും സനാസറിലെ പച്ചപ്പ് നിറഞ്ഞ സമതലങ്ങളും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. ത്രികൂട മലനിരകളിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമായ കത്ര ജമ്മുവിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയാണ്. ഡോഗ്രകളും പഹാടികളും നാടോടികളായ ഗുജർ ഗാന്ധി വംശജരും ചേരുന്നതാണ് ഇവിടുത്തെ വൈവിധ്യമാർന്ന ജനജീവിതം.

0: பட்டாற்குப்பம். விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ഒപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.

അടുത്തതായി നമ്മൾ പോകുന്നത് പൈൻകാടുകളുടെ തണുപ്പും തെളിനീരൊഴുകുന്ന ലിഡർ നദിയുടെ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന കാശ്മീരിന്റെ പ്രകൃതിദത്ത കേദാരമായ പഹൽഗാമിലേക്കാണ്. നിത്യജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി സമാധാനവും സാഹസികതയും ഒരേപോലെ തിരയുന്ന സഞ്ചാരികളുടെ ഈ സ്വപ്ന ഭൂമിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. അനന്ത്നാഗ് ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2130 മീറ്റർ ഉയരത്തിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. പഹൽഗാമിലേക്കുള്ള വഴിയിൽ പ്രശസ്തമായ ഐഷുഖാം ഗുഹാക്ഷേത്രവും റെയിൻബോ ട്രൗട്ടിൽ നിറഞ്ഞ ലിഡർ നദിയും യാത്രികരെ സ്വീകരിക്കുന്നു. ഗബ്ബ എന്ന് വിളിക്കപ്പെടുന്ന തദ്ദേശീയ തയ്യൽ ഉൽപ്പന്നങ്ങൾക്കും തടിയിൽ തീർത്ത കളിപ്പാട്ടങ്ങൾക്കും ഇവിടം പ്രശസ്തമാണ്. ചന്ദൻവാരിയിലെ മഞ്ഞുപാലം, പൈൻകാടുകളിൽ നിറഞ്ഞ ബൈസാരൻ, 3,353 മീറ്റർ ഉയരത്തിലുള്ള തുലിയാൻ തടാകം എന്നിവ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. ഇതിനു പുറമെ കൊലാഹോയ് ഗ്ലേസിയറിലേക്കും തർസാർ തടാകത്തിലേക്കും ഉള്ള ട്രക്കിംഗ് പാതകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. വിശുദ്ധ അമർനാഥ് ഗുഹയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രധാന ബേസ് ക്യാമ്പ് കൂടിയാണ് പഹൽഗാം. ചന്ദൻവാരി, ശേഷനാഗ്, പഞ്ചതർണി വഴി അമർനാഥ് ഗുഹയിലെ മഞ്ഞുലിംഗം ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് വർഷം തോറും ഇവിടെ എത്തുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.

സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി താഴ്ചയുള്ള സമതലങ്ങളിൽ തുടങ്ങി 28,250 അടി ഉയരമുള്ള പർവ്വത നിരകൾ വരെ ഒരേ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വിസ്മയിപ്പിക്കുന്ന 3 വ്യത്യസ്ത കാലാവസ്ഥകൾ അനുഭവിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു ഇടമില്ല. ജമ്മു, കാശ്മീർ, ലഡാക്ക് മേഖലകളിലെ വ്യത്യസ്തമായ കാലാവസ്ഥ സവിശേഷതകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രോപ്പിക്കൽ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ജമ്മുവിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് പ്രധാനമായും മഴ ലഭിക്കുന്നത്. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് ജമ്മു സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. വേനൽക്കാലത്ത് 43 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ശീതകാലത്ത് 4.3 ഡിഗ്രി വരെ താഴാറുണ്ട്.

ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരകളായ ഹിമാലയത്താൽ ചുറ്റപ്പെട്ട കാശ്മീർ താഴ്വരയിൽ മിതശീതോഷ്ണ കാലാവസ്ഥയാണുള്ളത്. മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് താഴ്വരയുടെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നായ ലഡാക്ക് ഒരു മഴനിഴൽ മേഖലയാണ്. മൺസൂൺ മഴയെ ഹിമാലയൻ നിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ വർഷത്തിൽ കേവലം 110 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലേ നഗരത്തിൽ ലഭിക്കുന്നത്. ശീതകാലത്ത് താപനില -15 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. ജമ്മുവിന്റെ ചരിത്രവും കാശ്മീർ താഴ്വരയിലെ വന്യജീവി ആവാസ വ്യവസ്ഥയും സാർവദേശീയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രകൃതിയിലെ അപൂർവ കാലാവസ്ഥാ മാറ്റങ്ങളുമാണ് സഞ്ചാരിയിലൂടെ നമ്മൾ ഇന്ന് കേട്ടത്. കാശ്മീർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കേൾക്കാം അടുത്ത അധ്യായത്തിൽ. Till then, it's me, RJ Likutty, signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെറും ഒരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം നാളെ മുതൽ. സമ്മേളനം

0: ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിതവേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്കുവേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: കാസർകോട് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് വേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് വേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
0: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെ അടച്ചിടും.
0: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26 വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച 5 km മാരത്തണിൽ 600 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ വൈറലായി മാറിയ കേരള നാട് പാട്ടുപാടിയ സിംഗർ. മലയാളിയാണെന്ന് ആരും അറിയാതെ പോയ മല്ലു സിംഗർ. പ്രിയ ജോൾസൺ എത്തുന്നു റെഡ് കാർപ്പറ്റിൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.

0: red carpet. Stay tuned for your favorite celebrity.
1: Good evening and welcome to Red Carpet with me, RJ Elikutti. In the red carpet, we have a sweet guest. We have a Malayali Ananda Valade Korchuburka Matra Maria, and we have a Tamil particle in the reality show. Someone who went viral through all the social media platforms with Kerala Nadu song. Priya Jalsanad in the red carpet. Priya, welcome to the show.
2: Thank you.
1: Okay, so how are
2: you?
1: Okay, അപ്പൊ എന്തായാലും ഞാൻ കേരള നാടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ ഭയങ്കര വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 4 മില്യൺ അതിന് മേലെ ആയില്ലേ എന്റെ വ്യൂസ് ഒക്കെ?
2: അത് ഇപ്പോ 10 മില്യൺ ആയി.
1: ഓ മൈ ഗോഡ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താ പറയുന്നത്, അത് ഐ പോപ്പ് സ്റ്റാറിലൂടെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാ പോലും അതിന്റെ ക്രിയേറ്റർ എന്ന് കേൾക്കുമ്പോ കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പാട്ട് ഉണ്ടായത്?
2: അത് ഞാൻ കുറച്ചു നാളായിട്ട് തമിഴ്നാട്ടിലാണ്. അപ്പൊ ഞാൻ തമിഴ് സംസാരിക്കുമ്പോ അവിടെ എല്ലാരും മലയാളം ചേർത്തുള്ള ഒരു തമിഴാണല്ലോ. അപ്പൊ അത് കാരണം അവര് പറഞ്ഞു, നിന്റെ സ്റ്റൈലില് ഒരു പാട്ട് ചെയ്യ്, മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്ത് നിന്റെ ഒരു സ്ലാങ്ങിൽ ഒരു പാട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു പാട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതൊരു ഡുവറ്റ് റൗണ്ട് ആയിരുന്നു. അപ്പൊ ഫുള്ളി ഗസ്റ്റ് സിംഗർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒരാഴ്ചയില് ചെയ്ത പാട്ടാ.
1: വിജയ് നരൻസ് വർക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്? എങ്ങനെയായിരുന്നു?
2: അടിപൊളിയായിരുന്നു. നമ്മള് ഇത് ഫസ്റ്റ് കൊറേ തമിഴിലാണ് എഴുതിയത് പാട്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല ഇനിയും മലയാളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ കാരണം കൊറേ കുത്തി കയറ്റി മലയാളം വാക്കുകള്, ചിലർക്ക് ഇഷ്ടമായി ചിലർക്ക് ഇഷ്ടമായില്ല. പക്ഷെ എന്നാലും ഇത് വൈറലാവെന്ന് പറഞ്ഞിച്ചില്ല. തമിഴ്നാട്ടില് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടാവും എനിക്കറിയായിരുന്നു. ലൈക്ക് കുറച്ച് ഹിറ്റ് ആവും എന്ന് മനസ്സിലായി. പക്ഷെ ഓണം ടൈം ആയത് നമ്മൾ ഓർത്തില്ല അതിനെ കുറിച്ച്. ഓണം ആയപ്പോ ഫുള്ള് എനിക്ക് റീൽസ് എല്ലാം ഈ പാട്ട് തന്നെ പറഞ്ഞു. കേരളത്തിൽ നിന്ന് എല്ലാവരും മറ്റേ ഓണം സംബന്ധിച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് റീലിടുന്നുണ്ടായിരുന്നു.
1: അതെ, ആ ഒരു സമയത്ത് ഫുൾ നോക്കുമ്പോ ഈ ഒരു പാട്ടാണ് തലങ്ങും വിലങ്ങും ഉണ്ടാവുന്നത്. ഒന്ന് പ്രിയ പാടുന്ന വരും, പിന്നെ അതിനുശേഷം അതിന് റീല് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തമിഴ് മലയാളി കോമ്പിനേഷൻസ് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ കുറെ കപ്പിൾസ് ഉണ്ടാവും. അവരൊക്കെ ഈ പാട്ടില് അങ്ങനെ ഫുൾ ഫുൾ ഓണായിരുന്നു ഈ ഒരു പാട്ട്.
2: നമ്മൾ അങ്ങനത്തെ കപ്പിൾസിന് ഉദ്ദേശിച്ചായിരുന്നു ആക്ച്വലി ചെയ്തത്.
1: ഓക്കെ.
2: ലൈക് കുറെ പേര് തമിഴ്നാട്ടില് തമിഴ് ഒരു ഹസ്ബൻഡ് തമിഴായിരിക്കും അല്ലെങ്കിൽ വൈഫ് തമിഴായിരിക്കും. അപ്പൊ അവർക്ക് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ഈ പാട്ട്. അപ്പൊ അതാണ് അങ്ങനത്തെ കുറെ റീൽസ് കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷമായി.
1: അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് കൂടി വന്നപ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളൊരു സാധനം വന്നല്ലേ.
2: പ്രതീക്ഷിച്ചതിനെക്കാട്ടും വന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ഒരു രണ്ടു വരി നമുക്കൊന്ന് പാടിത്തരുമോ?
2: ഓക്കെ. ചേട്ടൻ കേരളം വന്നു, പഴം പൊരി വിരമ്പി തിന്നു, മലയാള പാട്ട് പാടച്ചൊന്നാ മലയാളത്തെ കൊന്നു. തങ്കച്ചി തമിഴക മാമ തന്തത്തിന് ചേർത്ത കോമ, പൊറോട്ട സാധന വാങ്ങി തോര കൊണ്ടാടിടുവോമ. അടിപൊളി
1: അടിപൊളി. അപ്പൊ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Red Carpet. Stay tuned for your favorite celebrity.
1: As we are back on Red Carpet with me, RJ Elikutti. ഞാൻ മാത്രമല്ല ഇന്ന് നമ്മളുടെ കൂടെ റെഡ് കാർപ്പറ്റിൽ പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രിയ ജേഴ്സണും ഉണ്ട്. നമ്മൾക്ക് പ്രിയ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളത് റിയാലിറ്റി ഷോയിലൂടെ, പ്രത്യേകിച്ച് തമിഴ് റിയാലിറ്റി ഷോയിലൂടെയാണ് ഭയങ്കരമായിട്ടും ഫെമിലിയർ ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ റിയൽ പ്രിയ നമ്മുടെ കൊച്ചിക്കാരിയാണെന്ന് മലയാളികൾക്ക് കുറച്ചു പേർക്ക് അറിയത്തുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ കൂടി അറിയാം നമ്മുടെ ഈ കുട്ടി മലയാളിയാണെന്നുള്ളത്. എന്നാലും ബേസിക്കലി നമ്മുടെ കൊച്ചിക്കാരിയെ പറ്റി ഒന്ന് കുറച്ച് പറയാവോ?
2: 2012 കേരളത്തിൽ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, മഴവിൽ മനോരമ, ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ അതിന്റെ ഫസ്റ്റ് സീസണിൽ ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. പക്ഷെ അപ്പൊ അത് 2012, അപ്പൊ അത് കഴിഞ്ഞ്
1: ലോങ് ബാക്ക് ആണല്ലോ,
2: ലോങ് ബാക്ക് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഒരു അടിപൊളിയായിട്ട് പോവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 2016 വിജയ് ടിവിയിൽ റിയാലിറ്റി ഷോയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോ അവിടെ ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടെ എളുപ്പം നിൽക്കാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ എല്ലാവരും പാട്ടുകാരല്ലേ, മുക്കിരി മുക്കിരി പാട്ടുകാര്, ഒരു രക്ഷയില്ല ഇവിടെ. അപ്പൊ അതാണ് നൈസ് ആയിട്ട് അങ്ങോട്ട് പോയതാ. പിന്നെ അവിടുത്തെ റിയാലിറ്റി ഷോസ്, പിന്നെ നല്ല പ്ലേ ബാക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നു. പക്ഷെ ഞാനിവിടെ കൊച്ചി പാലാരിവട്ടം
1: ഉണ്ട്,
2: അവിടെയാണ് എന്റെ
1: വീടുള്ളത്. നമ്മുടെ ഇവിടെ മലയാളത്തിലുള്ള റിയാലിറ്റി ഷോവും നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നോ മൊത്തത്തിൽ?
2: ഡിഫറൻസ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇവിടെ കുറച്ച് കോമ്പറ്റീഷൻ രണ്ടിടത്തും ടഫ് ആണ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ, ഭയങ്കര പാട് നിലനിൽക്കാൻ. നമുക്ക് ഒരു 2 കൊല്ലത്തേക്ക് നമുക്ക് ഓക്കെ, റിയാലിറ്റി ഷോ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഷോസ് ഇതൊക്കെ ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോ നമ്മളങ്ങ് നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാണ്ടാവാത്ത പോലെ എനിക്ക് തോന്നി.
1: ഓക്കെ ഓക്കെ.
2: പക്ഷെ അവിടെ കുറച്ചും കൂടെ നിലനിൽപ്പ്
1: ഉണ്ട്,
2: സസ്റ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്.
1: ഓക്കെ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞില് പപ്പയുടെ കൂടെ ഇങ്ങനെ പാടാനൊക്കെ പോയിട്ടുണ്ട് സ്റ്റേജിൽ. അങ്ങനെയാണ് ഇതിലൊരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പം ടെൽ മീ സംതിങ് അബൌട്ട് യുവർ പപ്പ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ടൈം പാടാനൊക്കെ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ്? കാരണം നമ്മള് ബേബി സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇപ്പൊ വലിയ വലിയ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. സോ രണ്ടും നമുക്ക് ചെറിഷ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ രണ്ടും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണല്ലോ തരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.
2: അത് എന്റെ പപ്പ ജർസൺ, പുള്ളി ഗിറ്റാറിസ്റ്റ്, അച്ഛൻ ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പൊ പപ്പയുടെ കൂടെ പപ്പ ഫസ്റ്റൊക്കെ പപ്പ തന്നെ തന്നെ പോയിരുന്നു ഷോസിന്. അപ്പൊ ഞാൻ എനിക്ക് പാട്ടിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, എനിക്ക് വരയ്ക്കാനൊക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പൊ അത് പിന്നെ പപ്പ പറഞ്ഞ് നീ ചുമ്മാ പാടി നോക്ക് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ 2-3 പാട്ടൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പപ്പയുടെ ഷോസിന് പോകാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഈ പിള്ളേരുടെ ട്രൂപ്പില് ഗാനമേള ട്രൂപ്പ് ഒക്കെ അത്യാവശ്യം വലിയ ഒരു അമ്പല പരിപാടിയോ പള്ളി ഇതിനൊക്കെ പെരുന്നാളിനൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ബുക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റുഡൻസ് വോയിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, പിന്നെ കൊച്ചിൻ സ്വരശ്രീ, ഇതൊക്കെ പിള്ളേരുടെ ഗ്രൂപ്പാ, സ്കൂൾ പിള്ളേരുടെ ഗാനമേള ട്രൂപ്പ്. സോ അതിലൊക്കെ പാടി. അപ്പൊ ആ സമയത്താണ് ആൾക്കാർക്ക് നല്ല നോട്ടുമാല ഗിഫ്റ്റ് അതൊക്കെ പറഞ്ഞ് പാടാൻ നേരത്ത് അടിപൊളിയായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെയൊക്കെ തരുമ്പോ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഈ നമ്മള് സ്കൂളിൽ നിന്ന് ടൂർ പോണ പോലെ ഞങ്ങള് പിള്ളേരെല്ലാരും കൂടെ പോയി ഗാനകളൊക്കെ പോയി പാട്ടൊക്കെ പാടി ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അതൊക്കെ രസമായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയ പയ്യെ പയ്യെ ഓരോ റിയാലിറ്റി ഷോസിലൊക്കെ പോയി ജസ്റ്റ് ട്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫുൾ റിജക്ഷൻ, രക്ഷയില്ല, പാട്ട് വളരെ മോശമായിരുന്നു. പക്ഷെ അതിനൊക്കെ പഠിച്ച് പഠിച്ച് പഠിച്ച് അതിനുശേഷം ഈ മഴവിൽ മനോരമ റിയാലിറ്റി ഷോയില് ഞാൻ കയറിയത്. അപ്പൊ അതിൽ നിന്നാണ് ആക്ച്വലി ഞാൻ ഒരു പാട്ട് നമുക്ക് പ്രൊഫഷനായിട്ട് എടുക്കാം എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നത് അപ്പോഴാണ്.
1: യെസ്, പ്രിയയ്ക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമ്മളുടെ കൂടെ പറയാനായിട്ടുണ്ട്, ആൻഡ് കുറെ പാട്ടും പാടി തരാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കേൾക്കാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ
2: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്.

0: Red carpet. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആഴ്ചയിലെക്കുട്ടി. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പ്രിയയും ഉണ്ട് കേട്ടോ. ഒരുപാട് പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പം പറഞ്ഞു, ആദ്യമൊക്കെ കുറെ റിജക്ഷൻ കിട്ടിയതിന് ശേഷമാണ്

0: പിന്നെയാണ് സ്റ്റാറായി മാറിയിട്ടുണ്ടായിരുന്നൊക്കെ. അപ്പൊ റിയാലിറ്റി ഷോയിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ കിട്ടും. അപ്പൊ അതെങ്ങനെയായിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ ലൈഫിലും കൂടി അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഒരു റിയാലിറ്റി ഷോന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്?
1: ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഒരുപാട് ആൾക്കാരുണ്ട് പാട്ട് പാടുന്ന ആൾക്കാർ, പക്ഷെ എക്സ്പോഷർ കിട്ടണമെങ്കിൽ പണ്ടെന്നൊക്കെ പറഞ്ഞ പ്ലേ ബാക്ക് നമ്മളൊരു പാടത്തിൽ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിന്റെ സിംഗർ ആരാണ്. ഇപ്പൊ അതൊക്കെ ഈ ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ദാസ് യേശുദാസ് സാർ, അവർക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അവര് ആ സമയത്ത് പാടിക്കഴിഞ്ഞാൽ ആ ഒരു സോങ്ങിന്റെ ആൽബത്തിന്റെ, ആ പടത്തിന്റെ ആൽബത്തിൽ എത്ര പേര് പാടി അവരുടെയൊക്കെ പേര് ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാല് സിംഗേഴ്സിന് പടത്തിൽ പാടി മാത്രം അവർക്ക് ഒരു ഒരു എക്സ്പോഷർ ആൾക്കാർക്ക് അറിയത്തില്ല, ഇത് അവര് പാടിയ പാട്ടാന്ന് അറിയത്തില്ല, അവരുടെ മുഖം അറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തില് നമുക്ക് ഇപ്പൊ റിയാലിറ്റി ഷോസ് വരുമ്പോ ആൾക്കാരായിട്ട് ഡയറക്റ്റ് കണക്ട് ആവണല്ലേ, അവരുടെ മുഖം ആൾക്കാർക്ക് നോട്ടീസ് ചെയ്യപ്പെടും. അപ്പൊ അത് കാരണം റിയാലിറ്റി ഷോസ് ഈ ഒരു കാലഘട്ടത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു എക്സ്പോഷർ കിട്ടാൻ, ഫസ്റ്റ് ഒരു എക്സ്പോഷർ കിട്ടണ്ടേ, നമ്മുടെ ഒരു ടാലന്റ് ഒരു ഈസി വേ ആണ് നമുക്ക്. ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സോ അവർക്ക് എല്ലാവർക്കും നമ്മളെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്നെ കോൾ ചെയ്തത് ഈ ഒരു റിയാലിറ്റി ഷോ വഴിയല്ലേ. അപ്പൊ ഞാനോട് കുറെ വർഷമായിട്ട് പാടുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ റിയാലിറ്റി ഷോന്റെ ഒരു ഇത് വേണ്ടി വന്നില്ലേ ഇപ്പൊ എല്ലാവർക്കും അറിയാൻ. അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. എല്ലാവരും ന്യൂബീസും എല്ലാവർക്കും റിയാലിറ്റി ഷോസ് ആക്ച്വലി ഹെൽപ്ഫുൾ ആണ് ഭയങ്കര രീതിയിൽ.
0: ഞാൻ ഇങ്ങനെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് നമ്മുടെ വിജയ് നരേൻ സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മെലഡി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു വോയിസ് ആണ് പ്രിയയുടെ എന്നുള്ളത്. അതായത് എപ്പോഴും വെസ്റ്റേൺ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് ഉള്ള പാട്ടുകളാണ് സാധാരണയായിട്ട് ചൂസ് ചെയ്യാറുള്ളത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയുള്ള പാട്ടുകളാണ്. പക്ഷെ കേരളനാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അതിന്റെ ആ ഫസ്റ്റ് പോർഷനിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ കേട്ടപ്പോ ഒക്കെ ഓ ഇങ്ങനത്തെ പാട്ടില് പ്രിയയുടെ സൗണ്ട് എന്ത് സ്യൂട്ടാണ് ഇങ്ങനത്തെ പോർഷനൊക്കെ പാടാന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു മലയാളം പാട്ട് പാടിത്തരാവോ?
1: അമ്മച്ചി ചെമ്പൂവേ പൂവേ വട.
0: ഓക്കെ,
1: ആ ഞാൻ ഫസ്റ്റ് മലയാളത്തിൽ പാടിയ ഒരു കവർ സോങ് ഉണ്ട് മനസ്സിൻ മടിയില്ലേ എന്ന് പറഞ്ഞു യൂട്യൂബിൽ, അത് പാടാം. അത് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ വന്നായിരുന്നു.

0: റിനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
2: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
0: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
2: YS ഉള്ളപ്പോൾ വൈ വറി.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: SVR back on Red Carpet with me, RJ Elikutti. ഞാൻ മാത്രമല്ല ഇന്ന് നമ്മളുടെ കൂടെ റെഡ് കാർപ്പറ്റിൽ പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രിയ ജേഴ്സണും ഉണ്ട്. കുറെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൽ ഏറ്റവും ഫേവറേറ്റ് ചെയ്തത് അപ്പൊ കുറെ ആയല്ലോ, നമ്മള് ബാക്ക് ഇൻ 2012 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ കേരളം കഴിഞ്ഞു പിന്നെ തമിഴ്നാട്ടിൽ പോയി അവിടെയും രണ്ടു മൂന്ന് റിയാലിറ്റി ഷോകളിൽ. അപ്പം അതിൽ ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഫേവറേറ്റ് ഏതായിരുന്നു?
2: എനിക്ക് സൂപ്പർ സിംഗർ ആണ്.
1: അതെ, തീർച്ചയായിട്ടും സൂപ്പർ സിംഗർ കൂടിയാണ് നമ്മളെല്ലാരും. ഓക്കേ, ഞാനിങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ കാൽമുളയത്തെ പൂവേ
2: പാടുന്നത്.
1: ഞാനിങ്ങനെ ഈശ്വര ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാടുന്നു എന്നുള്ള ഫീൽ ആയിരുന്നു. ഞാൻ എന്നിട്ട് എത്ര പ്രാവശ്യം ആ റീൽ ഇങ്ങനെ കണ്ടു പറയാം. അപ്പൊ തൊട്ട് ഞാൻ അപ്പൊ ഇങ്ങനെ നമ്മള് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പാടാനൊക്കെ പറ്റുമല്ലേ. ഓക്കെ, അങ്ങനെ ലൈക് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. സോ എന്തായാലും എന്തായാലും ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ.
2: നീലവുകൾ

0: അടിപൊളി, സൂപ്പർ. അപ്പം അന്ന് ഈ പാട്ട് പാടുമ്പോ ഹാരിസ് ജയരാജ് സാറ് സ്റ്റാൻഡിങ് ഓവേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് ആണെന്ന് എനിക്കറിയാം. ഈ ഒരു പാട്ട് പഠിച്ച ആ ഒരു ജേർണി ഒന്ന് പറയാവോ, എങ്ങനെയാണ് അത് പഠിച്ച് ഇങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജിൽ പ്രസന്റ് ചെയ്തത്?
1: ആക്ച്വലി ഈ പാട്ട് അതുവരെയൊക്കെ ഞാൻ കേട്ടിട്ടില്ല, റിയാലിറ്റി ഷോസിൽ ഒന്നിലും ഈ പാട്ട് പാടിയിട്ടില്ല.
0: അതാണ് എനിക്ക് പറയാനുള്ളത്, നമ്മള് സിനിമയിൽ ഈ പാട്ട് കേട്ടു പോയപ്പോഴും ഓക്കെ ഇതിൽ ഇങ്ങനെയൊക്കെ ടഫായിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്ന്, ഈ റീൽ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് വന്നതിന് ശേഷം ഓക്കെ ഇതിൽ ഇങ്ങനെ ഒരു പോർഷൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാടാനുണ്ടല്ലേ എന്നുള്ളൊരു സാധനം വന്നത്.
1: എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമായിട്ട് പറഞ്ഞു, ഞാൻ സാധാരണ പാട്ട് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് പോയതാ. ഞാൻ പോലും എനിക്കറിയത്തില്ല ഈ പാട്ട് ഇങ്ങനെ വൈറലാവുന്ന കാര്യം. ആ ഒരു ഫാസ്റ്റ് ആയിട്ട് വന്ന പോർഷൻസ് അത് ഞാൻ റിയലൈസ് ചെയ്ത് സത്യം പറഞ്ഞാല് അത് ഒരു ടഫ് കാര്യം. ലിറിക്സ് ഫാസ്റ്റ് ആയിട്ട് അത് നമ്മുടെ മലയാളം പഠിത്തന്നെ ഇഷ്ടം മാറി ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ പടം എന്ത് ചെയ്യും, അപ്പൊ അതിന്റെ ഒന്നും ഒരു കാൽഭാഗത്തോലും വരത്തില്ല ഇതിന്റെ ആ പോർഷൻ. ലൈക് ഭയങ്കര ടഫ് ആയിട്ടും തോന്നുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തമിഴായതുകൊണ്ട് ബൈഹാർട്ട് ചെയ്യാൻ പാടായിരുന്നു ഈ പാട്ട്. അപ്പൊ അതാണ് എനിക്ക് ഭയങ്കര ടൈം എടുത്തായിരുന്നു. ഇതിനെക്കാളും ടഫ് പാട്ടുകൾ ഇഷ്ടംമാരെ അല്ല ആ റിയാലിറ്റി ഷോസ് കുറെ പേര് പാടുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ആ ഒരു പോർഷൻ അത് കുറച്ച് അതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ അത് അത്ര ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല ആക്ച്വലി അത്. പക്ഷെ അതാണ് ലിറിക്സ് നമുക്ക് തമിഴായ നമ്മള് മലയാളിയായതുകൊണ്ട് നമുക്ക് ആ തമിഴില് അത് ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആക്ച്വലി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: കാർപ്പറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആഴ്ചയിലെക്കുട്ടി. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പ്രിയയും ഉണ്ട് കേട്ടോ. ഒരുപാട് പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ചെറിയൊരു കുട്ടി ഗെയിമാണ്, ഒരു മെമ്മറി ഗെയിമാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അപ്പൊ അവരുടെ കൂടെയുള്ള ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി നമ്മളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ. ഫസ്റ്റ് ആള് എ ആർ റഹ്മാൻ സർ.
2: റഹ്മാൻ സർ സ്വീറ്റസ്റ്റ് മെമ്മറി, ഇപ്പൊ അടുത്തായിട്ട് ഞാൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് മറ്റേ കേരള നാട് പാടാനൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതില് പുള്ളി സാർ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ലിറിക്സും ട്യൂണൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അതിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പടത്തിലും പാടിയിട്ടുണ്ട്. സോ അതും ഒരു ഗുഡ് മെമ്മറി, ബെസ്റ്റ് മെമ്മറി ആയിട്ട്.
1: ഓക്കെ. ഹാരിസ് ജയരാജ് സാർ, ഈ സ്റ്റാൻഡിങ് ഓവിയേഷൻ ഒഴിച്ച് പിന്നെ വേറെ സാറിന്റെ കൂടെ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ.
2: സാറിന്റെ എല്ലാ കോൺസെർട്ട്സിലും ഉണ്ട് ഞാൻ. എല്ലാ എനിക്ക് റെക്കോർഡിങ് പടത്തിലും പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സാറിന്റെ കൂടെ കോൺസെർട്സ് അത് എപ്പോഴും സ്പെഷ്യൽ ആണ്, ഭയങ്കര രസമാണ്. സ്പെഷ്യലി കോയമ്പത്തൂരിലെ ഒരു കോൺസെർട്ട് നടന്ന അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു.
1: ഓക്കെ. ഇളയരാജ സർ.
2: രാജ സർ എന്റെ ദൈവം, അയ്യോ സാർ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം
1: വരുന്ന
2: അതും ഹിറ്റ് ആയിരുന്നു. അപ്പൊ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണത് നമുക്ക് കിട്ടിയൊരു ഒരു സാറിന് കാണാൻ പറ്റുന്ന വലിയ കാര്യം.
1: അപ്പൊ
2: സാറിന്റെ ബ്ലെസ്സിങ്സും സാറിന്റെ ഒരു മ്യൂസിക്കില് നമുക്ക് പാടാൻ പറ്റുന്നത്, അതും സാറിന്റെ ഒരു ഡ്യുവറ്റ് സോങ് ഒക്കെ തന്നിട്ടുണ്ട്, സാറിന്റെ കൂടെ പാട്ടൊക്കെ പാടാൻ അവസ്ഥ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അയ്യോ, എനിക്ക് അത് പറയാനൊന്നുമില്ല. സാറ് ദൈവം,
1: സാറ് ദൈവമാണ്. ഓക്കെ. യുവൻ ശങ്കരരാജ് സർ.
2: വെരി കൂൾ, അവിടത്തെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ. ഒരു തലക്കനും ഇല്ല, ഒരു ഹെഡ് ബെയ്റ്റും ഇല്ല, ഒന്നുമില്ല, അടിപൊളി
1: കൂൾ കൂൾ
2: മനുഷ്യൻ.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ കല്യാണ വിരുന്നാണ്, അതിലെ ഒരു രണ്ടുപേരെ പാട്ട് കൂടി ഒന്ന് പാടോ.
2: യെസ്, അത് നമ്മളോട് കേട്ടോ ആ പാട്ട്? അവിടെ വന്നിട്ടുണ്ട്,
1: നമ്മള് കേട്ടല്ലോ.

0: சதி கேட்டியா இந்த கதை மாறி போச்சு, கல்யாண விருந்து நீ அடிச்சு நொறுக்கு.
1: അടിപൊളി അടിപൊളി. ഞാനിങ്ങനെ ഈ പാട്ട് കുറച്ച് നേരം മുന്നേ കൂടി കേട്ടുള്ളൂ കേട്ടോ. അപ്പൊ അനിതാസറിന്റെ കൂടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഓരോ പോർഷൻ ഓരോരുത്തർ പാടി പാടി വരാം. അപ്പൊ ഞാനിങ്ങനെ പ്രിയ ഇങ്ങനെ പാടുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും ഒരേ പവർ, ലൈക്ക് ഒരേ എനർജി, അവർ രണ്ടുപേരുടെ കൂടെ വോയിസിൽ ഇങ്ങനെ അതേ ബീറ്റിൽ കയറി ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ഓ മൈ ഗോഡ്, ഞാനിങ്ങനെ ആ കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം എനിക്കിതും പ്രിയ തന്നെ പാടി കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്.
0: ഈ പാട്ട് ആക്ച്വലി ഇത് ഞാൻ വേറെ പാട്ട്, അതിൽ തന്നെ ഒന്നത്തൊട്ടുന്ന ഒരു സോങ് ഉണ്ട്, ഒരു സോങ്. അപ്പൊ ആ സോങ് പാടാൻ വേണ്ടി പോയതാ. അപ്പൊ രാജസാറൊക്കെ പോയിട്ട് അവർ വീട്ടിൽ പോയി, എല്ലാരും വീട്ടിൽ പോയി. അപ്പൊ പറഞ്ഞാ ഈ പാട്ട് കൊണ്ട് പാടിയിട്ട് പോയിക്കോന്ന് പറഞ്ഞ് ചുമ്മാ പാടിയിട്ട് പാട്ടായിട്ടേല ഇങ്ങനെ
1: വീണ്ടും അൺഎക്സ്പെക്ടഡ് അല്ലേ.
0: അൺഎക്സ്പെക്ടഡ്, ഞാൻ പ്രതീക്ഷിച്ച അടിപൊളിയായിരിക്കും കിട്ടിലും പാട്ട്, ഇത് ഞാൻ തകർക്കുന്നൊക്കെ പറഞ്ഞ് ചെല്ലണത് ഒക്കെ ഫ്ലോപ്പ്. ഇതേപോലെ പ്രതീക്ഷിക്കാണ്ട് വരുന്ന സാധനമൊക്കെ കയറി നമുക്ക് ട്രെൻഡിങ് ആയിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യണം. കാരണം ഒന്നും ഇപ്പൊ ഒന്നുമില്ല, വന്ന വഴിക്ക് വരണത് വരട്ടെ, പോണത് പോകട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയായി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: As we are back on Red Carpet with me, RJ Elikutti. Nyan Matralla, inna nammalde kude Red Carpetil paattum visheshangalum okke aayittu Priya Jerson undu. Back to nammalde reality show like okke povumbothekkum stage la vechu pattittulla oru amali oru abaddham enda.
2: അയ്യോ, എനിക്ക്
1: എപ്പോഴും
2: അബദ്ധം മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ബൈഹാർട്ട് ഇടുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഫുള്ള് ലിറിക്സ് ഒക്കെ ഞാൻ കയ്യിൽ നിന്നൊക്കെ ഇടും. കയ്യിൽ നിന്നിട്ടിട്ട് സാധനം അർത്ഥമൊക്കെ മാറിപ്പോ ചില സമയത്ത്. അപ്പൊ ഈ തമിഴല്ലേ നമുക്ക് ഓക്കെ പാടാം, പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ ഒരു ബന്ധുവില്ലാത്ത അർത്ഥമൊക്കെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കും ഞാൻ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു അമ്മളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരൊരു അധികം നമ്മള് ഇൻസൾട്ട് ചെയ്യത്തില്ല ജഡ്ജസ് ഒന്നും. അപ്പൊ പക്ഷെ നമുക്ക് ഉള്ളിലൊരു ഇതുണ്ടല്ലോ, ദൈവമേ എന്താ ഞാൻ
1: പാടിയുണ്ടാവും.
2: ഈ കാൽമുളയത്തെ പോയില് ഞാൻ മിസ്റ്റേക്സ് കുറെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് വേർഡ്സ് ഇട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആ പാട്ട് ഞാൻ അതിന് ശേഷം പിന്നെ കേട്ടിട്ടില്ല എന്റെ ആ വേർഷൻ. കാര്യം ഫുൾ
1: തെറ്റാണ്. ഓ മൈ ഗോഡ്. അപ്പൊ ഇനി അതിന്റെ ഒറിജിനലും പ്രിയ പാടിയതും കൂടി എടുത്തു വെച്ചൊന്ന് നോക്കണം.
2: എവിടെയൊക്കെ
1: ഒരുപാട് ലൈക് നമ്മള് ത്രോട്ട് യൂസ് ചെയ്ത് പാട്ടുന്നതാണെങ്കിലും ഇപ്പൊ നല്ല വോക്കൽ എക്സസൈസ് വേണ്ട ഒരു കാര്യമാണ്. എന്നാ മാത്രമാണ് ഈസി ആയിട്ട് ഈ പറയുന്ന സംഗതികളെല്ലാം വരുള്ളൂ. അപ്പൊ എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം? എന്ത് ട്രെയിനിങ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്?
2: ട്രെയിനിങ് ഞാൻ വെസ്റ്റേൺ ഞാൻ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ ATCL ഗ്രേഡ് 8 ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചെന്നൈയിൽ അഗസ്റ്റിൻ പോൾസ് പറഞ്ഞ അടുത്തും ചെയ്തായിരുന്നു. പിന്നെ പുറത്തുനിന്ന് എനിക്കൊരു സ്വീഡനിൽ നിന്ന് ഒരു കേറിൻ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു വെസ്റ്റേണ്. പിന്നെ കുറെ അങ്ങനെ വെസ്റ്റേൺ അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അപ്പൊ അതാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വെസ്റ്റേണിൽ എനിക്ക്. അപ്പോ പിന്നെ കർണാട്ടിക്കും പഠിക്കുന്നുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നെല്ലാം നിർബന്ധിച്ചും പഠിപ്പിക്കുമായിരുന്നു വീട്ടില്. കർണാട്ടിക്ക്, ഹിന്ദുസ്ഥാനി, ഇപ്പൊ മാളവിക അനിൽ കുമാർ എന്റെ ഫ്രണ്ട് തന്നെ എനിക്ക് ക്ലാസ് എടുക്കണേ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണ്ട, ക്ലാസ് അങ്ങനെ മുടക്കാറില്ല. എപ്പോഴും ഏതെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഇപ്പൊ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിലും ഇതിന് വേണ്ടിട്ട് ഒരു സമയം കണ്ടെത്താറുണ്ട്?
2: ഉറപ്പായിട്ടും കണ്ടെത്താറുണ്ട്. ഞാൻ ടൂർ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയാലും ഒരു മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി സ്പെൻഡ്
1: ചെയ്യുന്നു. പറയാറുള്ളത്
2: ഫ്രണ്ട്സിനറിയാം ഈ ക്ലാസിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. മണിക്കൂറല്ലേ പോയി ക്ലാസ് എടുത്തിട്ട് അടുത്തേന്ന്
1: പറയും.
2: എവിടെയാണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അത് മുടക്കാറില്ല.
1: യെസ്, പ്രിയയ്ക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമ്മളുടെ കൂടെ പറയാനായിട്ടുണ്ട്. ആൻഡ് കുറെ പാട്ടും പാടി തരാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കേൾക്കാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: red carpet. Stay tuned for your favorite celebrity.
1: Yes, I'm a beautiful party കേട്ടുകൊണ്ട് we are back on red carpet with me ആഴ്ചയിലെക്കുട്ടി. ഞാൻ മാത്രമല്ല എന്റെ കൂടെ പ്രിയയുണ്ട് കേട്ടോ. ഒരുപാട് പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ റീസെന്റ്ലി ഉള്ള ഇനി വർക്ക് ഒക്കെ എന്തൊക്കെയാണ്?
2: ഇനിയിപ്പോ മാരി സെൽവരാജ് സാറിന്റെ പുതിയൊരു പടം അതിന് പാടിയിട്ടാണ്, അതും രാജാ സാറിനെ പാടി വെക്കണം. പിന്നെ കുറച്ച് കുറച്ച് പടങ്ങളൊക്കെ പാടി വെച്ചിട്ടുണ്ട്, അത് വരുമ്പോഴേ അറിയുള്ളൂ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പടം ഇറങ്ങുമ്പോ ചിലപ്പോ വേറെ ആളുടെ വോയിസ് ഒക്കെ
1: ഇറങ്ങണവരെയും
2: ഇറങ്ങണവരെയും അതിനെ കുറിച്ച് പറയാത്ത നല്ലത്.
1: ഇതേപോലെ
2: തന്നെ വിളിച്ചാൽ മതി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ ആണ് കുറച്ചുകൂടി ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വെസ്റ്റേൺ പാട്ട് പാടിക്കാതെ എങ്ങനെ ഇവിടെ എല്ലാത്തിലും ഇപ്പൊ നമ്മള് ക്ലാസിക്കലും അതുപോലെ തന്നെ മെലഡി അങ്ങനെ എല്ലായിടത്തും നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ ആണോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജോണർ?
2: എനിക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ ഓപ്പറ ഒക്കെ പോണ അതിലാണ് കേട്ടോ ഞാൻ പഠിച്ചല്ലാണ്ട് ഞാൻ ഈ വെസ്റ്റേൺ പോപ്പ് റോക്ക് അതൊന്നും
1: ഇല്ല.
2: അപ്പൊ നമ്മള് സാധാരണ കേൾക്കുന്ന വെസ്റ്റേൺ പോപ്പ് സ്റ്റൈലുള്ള സോങ് അതെല്ലാം
1: മറ്റേ അങ്ങനത്തെ പോലത്തെ സാധനമാണല്ലേ
2: അതാ പഠിച്ചത്.
1: അതിലെന്തെങ്കിലും നമുക്ക് ഇപ്പൊ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ?
2: ഒരു ചെറിയ സംഭവം.
1: ഓക്കെ.
2: കാൽമണിത്ത് പോയിന്റെ ഹമ്മിങ് ആണോ? അതാകുമ്പോ ആൾക്കാർക്ക്
1: അറിയാൻ പറ്റുമോ? അത് തന്നെ ആവാണ്.
2: അത് വേണം.

0: നമ്മൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അതുപോലെ
1: എന്താ ഇതിന്റെ ഇതൊക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്?
0: വെസ്റ്റേൺ ക്ലാസ്സിൽ അതിനിപ്പോ പോണ സാധനം. അപ്പൊ അതൊക്കെ പാടുമ്പോ നമുക്ക് കുറച്ച് തൊണ്ടക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഒരാൾക്കാരുടെ വോയിസ് ടെക്സ്റ്റർ അനുസരിച്ച് എനിക്ക് കുറച്ച് ഹെഡ് വോയിസ്ഡൊക്കെ എനിക്ക് പാടുമ്പോ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. അപ്പൊ അത് കാരണം മേ ബി എന്നോട് വോയിസ് ടെക്സ്റ്ററിന് അത്
1: എനിക്കറിയത്തില്ല. എല്ലാം അങ്ങനെ സംഭവിക്കുകയാണല്ലേ,
0: എല്ലാം സംഭവിക്കുകയാണ്.
1: അതെ അതെ.

0: स्वामी की यादें
1: കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: As we are back on Red Carpet with me, RJ Elikutti. ഞാൻ മാത്രമല്ല ഇന്ന് നമ്മളുടെ കൂടെ റെഡ് കാർപ്പറ്റിൽ പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രിയ ജേഴ്സണും ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കുട്ടി ഒരു ഗെയിം സെഗ്മെന്റ് പോലെയാണ്. ഞാൻ കുറച്ച് ഇമോഷൻസ് പറയാം, ആ സമയത്ത് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് രണ്ടുപേരും ഇങ്ങനെ പാടി പാടി വിട്ടാൽ മതി.
2: ഓക്കെ
1: ഓക്കെ. ഹാപ്പി
2: നമുക്കം തിമ്പവൾ ഒരു മുരട്ട് പൂവിൽ മയ്യ മയ്യ
1: മയ്യ മയ്യ. ഓക്കെ. സാഡ് ആയിട്ടിരിക്കുമ്പോ
2: രചനയിലൊരു ഹിന്ദി പാട്ടുണ്ട്,
1: അത് റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോ
2: മലർകളി മലർകളി കനവാ.
1: ഓക്കെ, ദേഷ്യാണെങ്കി
2: ദേഷ്യം വരുമ്പോ പാട്ട്
1: കേൾക്കാറില്ല. എക്സൈറ്റ്മെന്റ് തോന്നുമ്പോഴൊക്കെ ഏതായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം?
2: എക്സൈറ്റ്മെന്റില് എനിക്ക് ഹാരിസർ സോങ്
1: ഓക്കെ പ്രിയ, ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെ ഭയങ്കര ഹാപ്പി ചിൽ മൂഡിൽ ജോയിൻ ചെയ്തതിന്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ.
2: ഞാനൊരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വേഗം വേഗം ഇങ്ങോട്ട് വരട്ടെ. ഇനിയുള്ള റീസെന്റ് വർക്ക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ റിലീസ് ആവട്ടെ. നമ്മള് വീണ്ടും വീണ്ടും പ്രിയയുടെ പേര് ഇങ്ങനെ കേട്ടോണ്ടിരിക്കട്ടെ.
2: മലയാളത്തിൽ നല്ല പാട്ടൊക്കെ
1: വരട്ടെ. അതെ, മലയാളത്തിലേക്ക് വരട്ടെ, തമിഴിൽ മാത്രം കിടന്ന് കറങ്ങാതെ. കം ടു മലയാളം ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിളി വരട്ടെ ഉടനെ തന്നെ.
2: സംസാരിക്കാൻ പറ്റട്ടെ.
1: Okay. Okay, but thank you so much.
2: Thank you.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഒപ്പം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: അർത്ഥം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.